ഗുരുക്കളുടെ ശേഷം ഗുരുകാരെ ഇവിടെ ചർച്ച ചെയ്തത് വിജ്ഞാനോത്പത്തിയെക്കുറിച്ച്. ഫലവ് നിശ്ചിത വിജ്ഞാന ഉത്പാദകശി, അതാണ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞത്. ശ്രുതി തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ഫലവത്തായി നിശ്ചിത വിജ്ഞാനത്തെ ജനിപ്പിക്കുന്നുവെന്ന്, അത് ശ്രവിക്കുന്നവൻ്റെ ഉള്ളിൽ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിശ്ചിതമായ വിജ്ഞാനം, വിശേഷ വിജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ അത് ജനിപ്പിക്കുന്നു. അതുകൊണ്ടത് പ്രമാണമാണ്. പ്രമാണത്തിൽ നിന്നേ പ്രമേയം ഉണ്ടാകുന്നു. ഇത് സാർവലൗകികമായ സിദ്ധാന്തമാണ്. പ്രമ യഥാർത്ഥമായ അനുഭവം. ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഒരു പ്രമാണം വേണം, അല്ല ഉണ്ടാകുന്നു. അതിന് ശബ്ദത്തെയും ഒരു പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. കാരണം ശബ്ദത്തിൽ നിന്നും യഥാർത്ഥമായ ബോധമുണ്ടാകുന്നു. ഇവിടെ വിശേഷിച്ച് ശബ്ദം ആ ശ്രോതാവിൻ്റെ സ്വരൂപത്തെ തന്നെ ബോധിപ്പിക്കും. ആ ശബ്ദത്തിൽ നിന്നും ആ ശ്രോതാവിന് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാകുന്നു. ഒരു ശബ്ദം ഭ്രാന്തമായ അറിവുണ്ടാകും. സംശയം തുടങ്ങിയ കാര്യങ്ങൾ ശബ്ദത്തിൽ നിന്നുണ്ടാവാം. അത്തരം വിഷയങ്ങളെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ. ഇവിടെ ശബ്ദം അതല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് പ്രമാ അല്ലെങ്കിൽ യഥാർത്ഥമായ ജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ സ്വീകരിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് അപ്രമേയമാണെങ്കിൽ, അപ്രമേയം എന്നതാണ് പരമാർത്ഥമെങ്കിലും ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അതിന് അപ്രമേയമെന്ന് ബോധിപ്പിച്ചാൽ മതി. അപ്രമേയമെന്ന് ബോധിക്കുന്നത് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം. അവിഷയം എന്ന് ബോധിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥമായ ജ്ഞാനം. അതിനി സച്ചിദാനന്ദ രൂപമാണ് എന്ന് ബോധിപ്പിച്ചാലും അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണ്. എന്തുകൊണ്ടത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്, അതിനാണ് പ്രാധാന്യം. തന്നെ സംബന്ധിച്ച് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു.

0: എന്തുകൊണ്ട്? കാരണം ഓരോ ജീവനും ഓരോ ശ്രോതാവും എങ്ങനെയാണോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച്, ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഭ്രമാത്മകമായ, സംശയാത്മകമായ, അല്ലെങ്കിൽ ഭാവനാത്മകമായ ഈ ജ്ഞാനത്തെ സ്വീകരിക്കുന്നത്. ലൗകികമായ കാര്യങ്ങളിൽ അങ്ങനെയാണല്ലോ, എപ്പോഴും നിശ്ചിതമായ ജ്ഞാനമല്ല, എപ്പോഴും ധരിക്കുന്നത് എപ്പോഴും ശരിയായ ജ്ഞാനമല്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് ശരിയായ ജ്ഞാനം ഉണ്ടാകും, അടുത്ത നിമിഷം അതിനെ സംബന്ധിച്ച് സംശയാത്മകമായ ജ്ഞാനം, ഭ്രമാത്മകമായ ജ്ഞാനം വരും. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ആ ജ്ഞാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? സ്ഥിരമായി പരമാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല, ജീവന്റെ സ്വാനുഭവമാണ്. ആധ്യാത്മികമായി എന്നുവെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ച്, ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് വേണ്ടി വരുന്നത് എന്താണ്? സാധ്യം എന്താണ്? സാധന ആധ്യാത്മികമായ ജ്ഞാനത്തിൻ്റെ ഫലം, അതാണ് ഇവിടെ പറഞ്ഞ ഫലവത്. എന്താണ് ഇതിൻ്റെ ഫലം? ആ ജ്ഞാനത്തിൽ എന്താണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം? എന്താണ് ജ്ഞാനത്തിൻ്റെ ഹേതു? ഇത്തരം കാര്യങ്ങളിൽ ആധ്യാത്മികമായി ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ ഭ്രമമാണ്. ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിൽ കുറച്ച് യഥാർത്ഥമായ ജ്ഞാനവും വരും, പിന്നീട് കുറച്ച് ഭ്രമവും വരും. പുസ്തകത്തെ ചില പുസ്തകം തെറിയും, ചിലപ്പോൾ ഭ്രാന്തി കൊണ്ട് ഇതൊരു തുണി കഷ്ണമാണെന്ന് തോന്നും, പക്ഷെ അത് ഭാഗികമാണ്. ആധ്യാത്മികമായി അങ്ങനെയല്ല. ആത്മാവിനെ സംബന്ധിച്ച് ആ ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് ഭ്രമാത്മകമാണ് പൂർണ്ണമായും. ആരും തന്നെ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല, ശ്രുതി ഉപദേശിക്കാതെ. ശ്രുതി ഉപദേശിക്കുന്നത് വരെ പലതാണ്. എന്താണ് ആത്മാവ്? എന്താണ് ആത്മാ സാക്ഷാത്കാരം? എന്താണ് ഇതിൻ്റെ എല്ലാ സ്വരൂപം? എന്താണ് ഇതിൻ്റെ എല്ലാ ഹേതു? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവിടെ എന്താണ്? ഒന്നുകിൽ ഭ്രാന്തമായ ജ്ഞാനം, അല്ലെങ്കിൽ അപ്രാമാണികമായ ഭാവനകൾ, കൽപ്പനകൾ. ഇനി എന്തെങ്കിലും ബോധം തന്നെക്കുറിച്ചുണ്ടായാലും അവിടെ സംശയം, വിപര്യം തുടങ്ങിയ ഇവിടെ കൂടി വരുന്ന ബോധം. ആത്മാവിനെ സംബന്ധിച്ചുള്ള ഇതിലാണ് ഇത്, ഈ ഭാവനകളും കൽപ്പനകളും തന്നെ. സാധാരണ ഒരുവന്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഉള്ളതാണ്, ഈ ഭാവനകളിലും കൽപ്പനകളിലും ഒക്കെ ആകും. പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല. ഗുരു, ശാസ്ത്രം തുടങ്ങിയ ഉപായങ്ങളെ സംബന്ധിച്ചും ഭ്രമമാണ്. അവിടെയും പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. അത് ജീവൻ അതിനാണ് താല്പര്യം. ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിലാണ് താല്പര്യം. അത് പരമാർത്ഥമല്ല ഉപയോഗിക്കുന്നതെന്ന് പറയാം, പക്ഷെ അതിലാണ് താല്പര്യം. ആ ലോകത്തിലായിരുന്നു, അതിൻ്റെ ഭാവനയിലായിരിക്കും. അതുപോലെ ഇവിടെ ശ്രുതി പരമാർത്ഥത്തെ ബോധിക്കാത്തിടത്തോളം കാലം ആധ്യാത്മികമായ സാധ്യ സാധനങ്ങളിലെല്ലാം ഭ്രമമാണ്, ഭ്രാന്തിയാണ്. അവിടെ ശ്രുതി എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതിൻ്റെ സ്വരൂപം എന്നതാണ്? അതൊന്ന് മാത്രമേ ഉള്ളൂ പരമാർത്ഥം. ബാക്കി എന്തെല്ലാം താൻ ധരിച്ചിട്ടുണ്ടോ അതെല്ലാം ഭ്രമാത്മകമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു ഫലവത്. പരമാർത്ഥത്തിൽ മാത്രമേ ഫലമുള്ളൂ. അപ്പോൾ എന്താണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം? എന്താണ് സ്വസ്വരൂപം? എന്താണ് ഫലസ്വരൂപം? എന്താണ് ഇതിനെല്ലാമുള്ള ഉപായങ്ങൾ? അത് ശ്രുതി ബോധിപ്പിക്കുന്നുണ്ട്. ഫലവത് നിശ്ചിത വിജ്ഞാനം, ഫലവത്തായ നിശ്ചിതമായ പരമാർത്ഥത്തിലുള്ള, അത് ഭ്രമാത്മകമല്ല, അങ്ങനെയുള്ള വിജ്ഞാനം ഉണ്ടാകുന്നു. എവിടെ? ശ്രോതാവിൻ്റെ ഉള്ളിൽ, അന്തക്കരണത്തിൽ. അതുകൊണ്ട് ഇതാണ് വഴി, ശ്രവണമാണ് വഴി. കിമിത്തപ്രാമണ്യം ചെയ്യാതെ ഇതെങ്ങനെ അപ്രമാണമാകും? ഇതൊന്നേ ഉള്ള ഉപായം, അന്തിമമായ ഉപായം, യഥാർത്ഥത്തിലുള്ള ഉപായം ശ്രവണമാണ്. സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ വേദത്തെ മുഴുവൻ നിങ്ങൾക്ക് തള്ളിക്കളയേണ്ടി വരും. തദപ്രാമണ്യച്ച ദർശപൂർണമാസാദി വാക്യേഷത്വ വിശ്രംഭ. നിങ്ങൾ എന്തിനു വേദം ശ്രവിക്കണം? ഇവിടെ തത്വമസി എന്ന് ബോധിപ്പിച്ചപ്പോൾ അത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്, അത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ബാക്കി എല്ലാം അനർത്ഥമാണ്. വേദത്തെ നിങ്ങൾക്ക് എങ്ങനെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന ദർശപൂർണമാസവാക്യം, അതിൽ നിന്നുണ്ടാകുന്ന ആ അറിവിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ യാഗം ചെയ്യുന്നത്, സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നത് എല്ലാം. അപ്പം അതിന് വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്വസ്വരൂപത്തെ കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു വാക്യത്തെ നിങ്ങൾ പ്രാമാണികമായി, എന്നുവെച്ചാൽ ഇത് ശരിയായ അനുഭവത്തെയാണ് നൽകുന്നതെന്ന് നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ വേദത്തെ മുഴുവൻ തള്ളിക്കളയേണ്ടി വരും. നിങ്ങളുടെ വേദത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധിവാക്യത്തെ സ്വീകരിക്കേണ്ടി വരും. തത്വമസി അത് സത്യത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് അംഗീകരിക്കേണ്ടി വരുന്നു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. നനു ദർശപൂർണ മാസാദി വാക്യാനാം പുരുഷ പ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വാ പ്രാമാണി പറയുന്നു. ദർശപൂർണ മാസ വാക്യങ്ങൾ, അതായത് വേദത്തിലെ ആ കർമ്മകാണ്ഡത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർമ്മത്തെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ്. ആധ്യാത്മികമായി പറയുന്നു, ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴുകെ ബാക്കിയെല്ലാം നമ്മൾ സ്വീകരിക്കും. കർമ്മവും മറ്റുപാസനകളും മറ്റനുഷ്ഠാന പദ്ധതികളും എല്ലാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു ഭാഗത്ത് മീമാംസ, വേറൊരു ഭാഗത്ത് അദ്വൈതി. ഇത് ആധ്യാത്മികതയുടെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. ഒരു ഭാഗത്ത് കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉപാസനകൾ, നിരവധി കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടാവും, ഒരുപാട് അനുഷ്ഠിക്കാനുണ്ട്, അതിൽ ആസ്ഥ ഉണ്ട്. മറിച്ച് ആ ആധ്യാത്മികത്തിന്റെ തന്നെ മറ്റൊരു ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നു, ഇതാണ് പരമാർത്ഥം, സത്യത്തെ ബോധിപ്പിക്കുന്നു, അത് നാണില്ല. എന്നാൽ ഒരുവന്റെ മനസ്സ് മറ്റുള്ളതിലെല്ലാം മുഴുകിയിരിക്കാൻ തയ്യാറാണ്, പക്ഷെ ഇതിലേക്ക് ശ്രദ്ധ വരുന്നുണ്ട്. എന്തുകൊണ്ടാണോ അതിനവർ പറയുന്നത്, അതെല്ലാം ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി അത് ജപിക്കാം, എന്തെങ്കിലും സംഭവിക്കുന്ന ആളെ പ്രതീക്ഷയ്ക്ക് പകരം ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാം. പലതിനും ദുഷ്ടമായ പ്രത്യക്ഷമായ ഫലങ്ങൾ തന്നെയുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നു, എല്ലാ ഫലങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നു, കേവല സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അത് പരമാർത്ഥമാണെങ്കിലും ഈ ലൗകിക വാസനയുള്ള ആധ്യാത്മികതയുടെ ലൗകിക വാസന അതുള്ള ഒരു ജീവൻ അതൊന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരമാർത്ഥത്തെ അവൻ നിഷേധിക്കുന്നു. അതുപോലെ എന്താണ്, ഉള്ളം കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്താൽ അവൻ ദൂരെ എറിഞ്ഞിട്ട് പുറം കൈ നക്കും, വാസനയാണ്, ശീലമാണ്, അതവൻ സ്വീകരിക്കാൻ തയ്യാറാകത്തില്ല എന്ന് പറയുന്നു. ഫലമുള്ളതിന് ഞാൻ സ്വീകരിക്കുന്നു, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ വേണം, സംസ്കാരം അതാണ്, അതവൻ്റെ വാസനയാണ്. അതുകൊണ്ട് ദർശപൂർണ മാസാദി വാക്യാന ഈ വാക്യങ്ങളെല്ലാം പുരുഷപ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വം, നമ്മുടെ ജ്ഞാനം ഉണ്ടാകുന്നു, പക്ഷെ പുരുഷപ്രവൃത്തിക്കുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കർമ്മം വേണം, പ്രവൃത്തി വേണം. ഏതൊന്നിനെ മഹത്തായി ശ്രേഷ്ഠമായി കരുതുന്നു, മനസ്സും വാക്കും പ്രവൃത്തിയെല്ലാം അവിടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠാനങ്ങളെ ആധ്യാത്മികമായാലും ശരി, അതിനെ ശ്രേഷ്ഠമായി കണ്ടാൽ അവിടെ നിൽക്കും. വൈദികന്റെ സ്ഥിതി അത് തന്നെ, കർമ്മത്തെ ശ്രേഷ്ഠമായി കാണുന്നു, അതിനെക്കുറിച്ച് ബോധിപ്പിക്കുന്ന സ്വീകരിക്കാൻ തയ്യാറുമാണ്, അത് പ്രമാണമാണ്. പുരുഷപ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വ പ്രാമാണ്യം, മറിച്ച് ഇത് പ്രമാണമാകത്തില്ല. ഇവിടെ എന്താ ചെയ്യാനുള്ളത്, കേട്ടാ മതി എന്ന് പറയുന്നു. ഇതാണോ ആധ്യാത്മികത എന്ന് ചോദിച്ചു. ഇതാണോ ആത്മനിഷ്ഠ, ആത്മവിജ്ഞാനവാക്യേഷു തന്നാസ്തി, ആത്മവിജ്ഞാനവാക്യങ്ങളിൽ ഒന്നുമില്ല, പറയുന്നു കേൾക്കുക, ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയുന്നു. അത് പ്രമാണമാണ്, ഇവിടെ പ്രമേയം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സ്വീകരിക്കാൻ തയ്യാറല്ല, തന്നാസ്തി എന്നാ. മറ്റു കാര്യങ്ങളെപ്പോലെ ഇവിടെ ഉപാധേയമായിട്ടൊന്നും സ്വീകാര്യമായിട്ടൊന്നും തന്നെ കാണുന്നില്ല അശ്രോത, അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും പറയുക, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പറയുന്നു സത്യമേവം, നിങ്ങൾ പറഞ്ഞ സത്യം. ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് സത്യം പാഠം എന്നെല്ലാം പറഞ്ഞാൽ പൂർണ്ണ സത്യം എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾ പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാൽ നൈഷ ദോഷ, നിങ്ങൾ കരുതുന്ന ദോഷവും ഇവിടെ എന്തെങ്കിലും ചെയ്തേ തീരൂ, ഇവിടെ എന്തെങ്കിലും അനുഷ്ഠിച്ചേ മതിയാവൂ, കേവലം ഇത് കേട്ടാൽ പോരാ എന്ന് പറയാറുണ്ടല്ലോ. ഇതുകൊണ്ട് എന്താ കാര്യം, നിങ്ങൾ കുറേ ശാസ്ത്രം ശ്രവിച്ചു, കുറേ അറിവുണ്ടായി, അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ആധ്യാത്മികമായി എന്തെങ്കിലും നേടണമെങ്കിൽ വേറെ കാര്യങ്ങൾ പലതുമുണ്ട്, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതല്ല എന്ന് പറയാറുണ്ടല്ലോ. അതിനിവിടെ നിഷേധിക്കുകയാണ് നേഷദോഷ. നിങ്ങൾ പറയുന്നവരാണ് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പ്രാമാണ്യകാരണ ഉപത്തേഹി? എന്താണത് പ്രാമാണ്യകാരണ ഉപത്തി? പ്രാമാണ്യകാരണം ച യഥോക്തമേവ നാന്യൻ. എന്തുകൊണ്ട് ഇതിനെ പ്രമാണമായി സ്വീകരിക്കുന്നു ഈ വാക്യത്തെ? ആ വാക്യം പ്രമേയമുണ്ടാക്കുന്നു. അത് പറഞ്ഞു ഫലവത് വിജ്ഞാനം. ആ ഫലവത്തായ വിജ്ഞാനം അതുണ്ടാക്കുന്നത് കൊണ്ട് ആണ് അതിനെ പ്രമാണമായി സ്വീകരിക്കുന്നത്. ഇതിന് ഫലമുണ്ട്. നിഷ്ഫലമായ ഒരു കാര്യത്തെ അല്ല പറയുന്നു. ഏതൊരുവനാണോ ഇതിന് ശരിയായി ബോധിക്കുന്നത്, ശ്രുതി പറയുന്ന തത്വമസിയുടെ താല്പര്യത്തെ ബോധിക്കുന്നത്, അവന്റെ ഫലം എന്ന് പറയുന്നത് അവന്റെ മുക്തിയാണ്. അതിന് കാത്തിരുന്ന് വരുന്ന സാധനമല്ല. രണ്ടു കാര്യങ്ങൾ പറഞ്ഞു മുമ്പ്. ഒരിടത്ത് പറഞ്ഞു എന്താണോ ശ്രവണ സമകാലമേവ വിജ്ഞാനം എന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞു ശ്രവണകാലത്തിൽ തന്നെ വിജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ രണ്ടു കാലമില്ല, ഇന്ന് ശ്രവിക്കുക നാളെ വിജ്ഞാനം. അങ്ങനെ കാരണം ശ്രവണത്തിൽ ബോധിപ്പിക്കുന്നത് ആണ് വിജ്ഞാനം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞ എന്താണ് വിജ്ഞാന സമകാലമേവ അജ്ഞാനം എന്ന് പറത്തി. വെളിച്ചം വരുന്ന കാലത്ത് തന്നെ ഇരുള പോകുന്നു. പിന്നെ വെളിച്ചം വന്നിട്ട് ഇരുള പോകാൻ കാലതാമസമില്ല. വെളിച്ചം ഇരുളിനെ പറഞ്ഞു വിടാൻ വേണ്ടി പ്രതീക്ഷിക്കാറില്ല. അത് രണ്ടും എന്ന് പറയും. ഇത് രണ്ടും എന്താണ് വ്യക്തമാക്കുന്നത്? ഈ ശ്രവണം തത്കാലത്ത് ഫലത്തെ കൊടുക്കുന്നു. അതിൽ നിന്ന് വിജ്ഞാനം ഉണ്ടായാൽ, അത് അതിൽ നിന്ന് സ്വസ്വരൂപത്തെ ശരിയായി ബോധിച്ചാൽ, ആ ബോധിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അജ്ഞാന നാശം, അല്ലെങ്കിൽ സംസാരം നിവൃത്തി. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു എന്താ സംസാരം നിവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംഭവിക്കുന്നു. ഇതാണ് അദ്വൈതത്തിൻ്റെ നില. അതുകൊണ്ട് പ്രാമാണ്യകാരണം അങ്ങനെ ഫലവത്തായ ഒരു വിജ്ഞാനം, അതെന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ പറയുന്നില്ലേ എന്നുള്ളതാണ്. വേദം പൂർണ്ണമായും പ്രാമാണികം തന്നെ. എന്തെങ്കിലും ചെയ്യാൻ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന വേദവും പ്രാമാണികം തന്നെ. കാരണം ഈ പറയുന്ന പരമാർത്ഥ ബോധത്തിന് ഒരു യോഗ്യതയില്ലെങ്കിൽ അവനെന്ത് ചെയ്യും? അവന് കർമ്മങ്ങളുണ്ട്. അപ്പം അതിനുവേണ്ടി ദർശപൂർണ്ണ മാസവാക്യങ്ങൾ അവിടെ ഉപയോഗിച്ചോളൂ. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ധർമ്മ ജിജ്ഞാസ ഉള്ളവനോടത്തല്ല, ഇവിടെ പറയുന്നത് ബ്രഹ്മ ജിജ്ഞാസ ഉള്ളവനോടാണ്. പരമാർത്ഥത്തെ അറിയണം, അല്ലെങ്കിൽ ആധ്യാത്മികമായ ജിജ്ഞാസ. ആധ്യാത്മിക ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, തന്നെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ. സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നുമല്ല, തന്നെക്കുറിച്ചുള്ള ജിജ്ഞാസ ഒരുവനിൽ ഉണർന്നു കഴിഞ്ഞാൽ അതൊരു ലക്ഷണമാണ്, ഒരു അടയാളമാണ്. എന്താണ് ഇനി ഉത്തരകാണ്ഡം പൂർവ്വകാണ്ഡമല്ല, ഉപനിഷത്താണ് ശ്രമിക്കേണ്ടത്. അവിടെ നിന്ന് താൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ ജിജ്ഞാസയുള്ളത്, അതുകൊണ്ടല്ലേ ഈ സാധന ചതുഷ്ടയ സമ്പത്തി. ആ ജിജ്ഞാസ ഒരു യോഗ്യതയായി പറഞ്ഞിരിക്കുന്നു. ആ ജിജ്ഞാസയുള്ള വിഷയത്തെ ശ്രവിക്കുക. ജിജ്ഞാസയുള്ളവന് അത് മനസ്സിലാകും. അപ്പോൾ അത് ഫലവത്തായ വിജ്ഞാനം അവനുണ്ടാക്കും. ഇതല്ലാതെ ഇത് പ്രമാണമാണോ അതോ അപ്രമാണമാണോ എന്ന് പറഞ്ഞാൽ ഈ വേദവാക്യങ്ങൾ കേട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു തർക്ക വിഷയം ഇവിടെ മറ്റൊന്നുമില്ല. ജിജ്ഞാസുവാണ് യോഗ്യനാണെങ്കിൽ അവൻ ഇത് ശ്രവിക്കും. ശ്രവിച്ചാൽ അവൻ പരമാർത്ഥത്തെ ബോധിക്കും. യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യം പ്രമാണം തന്നെയാണ്. അലങ്കാരശ്ചായം ഇത് സർവ പ്രവൃത്തി ബീജ നിരൂപത ഫലവും വിജ്ഞാന ഉത്പാദകത്വം ആത്മപ്രതിപാദക വാക്യാനാ പ്രാമാണ്യ കാരണം എന്ന് പറയുന്നു. ഈ ശ്രുതിയിൽ വരുന്ന, വിശേഷിച്ചും ഉപനിഷത്തുകളിൽ വരുന്ന നൂറുകണക്കിന് വാക്യം ഇതെല്ലാം ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയും ആത്മസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊന്നും പിന്നീട് എനിക്ക് അനുഷ്ഠിക്കാനൊന്നുമില്ല എന്നാണ്. തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അന്യന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ, രണ്ടുമില്ല. തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്നും ചെയ്യാനില്ല. എന്താണ് ആത്മാ സ്വസ്വരൂപം കർമ്മവിമുക്തമാണ്. പിന്നെ തനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും? സാധ്യമല്ല. അന്യന് വേണ്ടി ചെയ്യാൻ പറ്റുമില്ല, അന്യനില്ല അവിടെ. അജ്ഞൻ താൻ അന്യൻ എന്നുള്ള ഭേദം കൊണ്ട് എന്താണ് ചിലപ്പോൾ സ്വാർത്ഥമായും തനിക്ക് വേണ്ടിയും ചിലപ്പോൾ അന്യനു വേണ്ടിയും പ്രവർത്തിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്താണ്? തന്നെ കുറിച്ചുള്ള അജ്ഞതയാണ്, അന്യനെന്നുള്ള ബോധമാണ്, താൻ അന്യെന്നുള്ള ഭേദബോധമാണ്. അജ്ഞാനപ്രേരിതമായിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സർവപ്രവൃത്തി ബീജ നിരോധം, താൻ അന്യൻ എന്നുള്ള ഈ ഭേദത്തിന് സ്വാർത്ഥമായും പരാർത്ഥമായും കർമ്മം ചെയ്യുന്നതിനുള്ള ഹേതു, അതാണ് പ്രവൃത്തി ബീജം. പ്രവൃത്തി രണ്ടു തരത്തിലേ ഉള്ളൂ, ഒന്നിൽ സ്വാർത്ഥം അല്ലെങ്കിൽ പരാർത്ഥം. ഈ രണ്ട് പ്രവൃത്തിക്കും ബീജമായിരിക്കുന്ന എന്താണ്? സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം. അത് നിരോധം, അതിനില്ലാതാക്കി എന്ത്? ഈ വേദാന്ത വാക്യശ്രവണം ആണ് സർവപ്രവൃത്തി ബീജ നിരോധം. അതാണ് ഇതിൻ്റെ ഫലം. തന്നെക്കുറിച്ചുള്ള ആ വിവേകം മാറുക, അതാണ് ഫലം. ജ്ഞാനത്തിൻ്റെ ഫലം, വെളിച്ചത്തിൻ്റെ ഫലം, ഇരുട്ടിനെ നശിപ്പിക്കുക, വസ്തുക്കളെ പ്രത്യക്ഷമാക്കുക. ഇവിടെ ജ്ഞാനത്തിൻ്റെ ഫലം സർവപ്രവൃത്തിക്കും ബീജമായിരിക്കുന്ന ആ ജ്ഞാനത്തെ നശിപ്പിച്ച് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. വിജ്ഞാന ഉത്പാദകത്വ, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ ആക്ഷേപങ്ങളും ഞങ്ങളതിനെ അലങ്കാരമായി സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ദൂഷണമല്ല, ഭൂഷണമാണ് എന്നർത്ഥം. അപ്പം അദ്വൈതിയുടെ പേരിൽ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ശരി, ഈ വിഷയത്തെ സംബന്ധിച്ച് കർമ്മം ചെയ്യുന്നില്ല, അയാൾ സാധനകൾ അനുഷ്ഠിക്കുന്നില്ല, അയാൾ ധ്യാനിക്കുന്നില്ല, അയാൾ ജപിക്കുന്നില്ല എന്ന് തുടങ്ങി ആധ്യാത്മികമായ അധിക്ഷേപങ്ങൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതെല്ലാം എന്താണ്? അലങ്കാരസ്ഥായം. ഞങ്ങളതിനൊരു അലങ്കാരമായി സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ആത്മപ്രതിപാദക വാക്യാണ്. ആത്മപ്രതിപാദക വാക്യങ്ങൾ ഫലവത്തായ വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഇനിയൊരു ഫലത്തിൻ്റെ ആവശ്യമില്ല. ഒന്നിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം അവിടെ ശേഷിക്കുന്നില്ല. ഒരുവൻ സ്വയം തൻ്റെ ബോധം കൊണ്ട്, താൻ നേടിയ അറിവുകൊണ്ട് സ്വയം കൃതാർത്ഥത അനുഭവിക്കുകയാണെങ്കിൽ, കൃതകൃത്യത അനുഭവിക്കുകയാണെങ്കിൽ, പിന്നെ പരന്റെ ആരോപണങ്ങളിൽ എന്താ ഫലമുള്ളത്? അതിനെന്തിനു കണക്കാക്കുന്നു? അതിന് അയാൾ ശ്രദ്ധിക്കുന്നില്ല. അക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കും, അക്കാര്യത്തിൽ ഉദാസീനനായിരിക്കും. അവിടെ അനുകൂലമായോ പ്രതികൂലമായോ ശ്രദ്ധിച്ചാൽ സന്തോഷിക്കുകയും നിന്ദിച്ചാൽ ദുഃഖിക്കുകയും ചെയ്യുന്ന മനസ്സല്ല തത്വജ്ഞൻ. അതുകൊണ്ടെന്താണ്? നിന്ദാസ്തുതികളെല്ലാം അലങ്കാരമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാക്യ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അതാണ് പരമാർത്ഥം എന്നറിയുന്നവനെ സംബന്ധിച്ച് ഈ വാക്യങ്ങളൊന്നും അപ്രമാണമല്ല, പ്രമാണം തന്നെയാണ്. ഇനി മുമ്പ് ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് വന്ന ഒരു വിഷയത്തെ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, ആരംഭിക്കുന്ന സ്ഥലത്ത് ആത്മീയത്തെയോ ഉപാസീതയിൽ അപൂർവ വിധി പക്ഷേ പ്രാപ്തത്വ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമ ആത്മീയതി സ്വയം വിജ്ഞാനമയ ഇത്യവ മാതി ആത്മപ്രതിപാദന പരാഭീശ്വരധിർ ആത്മവിഷയം വിജ്ഞാനം ഉപാദിതം. ഇത് ആത്മീയത്തെയോ ഉപാസിക, അവിടെ പറഞ്ഞ ആത്മനിഷ്ഠനായിരിക്കുക, ആത്മബോധത്തോടുകൂടിയിരിക്കുക. ഇത് ഒരു അപൂർവമായ ഒരു വിധിയല്ല, ഇത് പ്രാപ്തമാണ്. ആ വിഷയത്തെ ഇവിടെ വീണ്ടും പറയുകയാണ്. യതുക്തം വിജ്ഞായ പ്രജ്ഞാം കുർവീത ഇത്യാദി വചനാനാം വാക്യാർത്ഥ വിജ്ഞാന വ്യതിരേകേണ ഉപാസനാർത്ഥത്വമിതി. വിജ്ഞായ പ്രജ്ഞാം കുർവീത തുടങ്ങിയ ഭാഗങ്ങൾ ഇത് ഉപാസനയല്ല എന്നാണ് ഇതുവരെ സമർത്ഥിച്ചത്. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകും, അതുകൊണ്ട് അതിനുശേഷം പിന്നീട് ഉപാസിക്കേണ്ട ആവശ്യമില്ല, ആത്മാവിനെ പിന്നീട് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വിജ്ഞായ പ്രജ്ഞാം കുർവീത എന്ന് പറയുന്നത് ഏതെങ്കിലും ക്രിയയെ, കർമ്മത്തെ, അത് മാനസികമായ ക്രിയയായിരിച്ച് അതിനെ വിധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണെന്നും പറയാം. അത് പക്ഷേ എങ്ങനെയാണെന്ന് വിശദീകരിക്കും. വാക്യാർത്ഥ വിജ്ഞാനം വ്യതിരിക്കുകയാണ് ഉപാസനാർത്ഥത്വമിതി സത്യമേത. അങ്ങനെ പറഞ്ഞതിനും ചില കാര്യങ്ങളുണ്ട്. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? സാധാരണ പറയുന്നത് പോലെയുള്ള ധ്യാന സമ്പ്രദായങ്ങളോ മനന സമ്പ്രദായങ്ങളോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്നതിൽ ശരിയാണ്, വിജ്ഞായപ്രജ്ഞ കുർവീത എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ഉപാസനമുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കുന്നു. യദ്യപ്യേവം ശരീരാരംഭകസ്യ കർമ്മണോ നിയത ഫലവത്വ സമ്യജ്ഞാന പ്രാപ്തവുമപി സത്യമേത് കിന്തു അപൂർവവിദ്യ അർത്ഥത പക്ഷേ പ്രാപ്തസ്യ നിയമാർത്ഥത ഏവ. ഇതൊരു അപൂർവവിദ്യയല്ല. അതായത് അപൂർവവിധി എന്ന് പറയുമ്പോൾ എങ്ങനെ ആദ്യം ബാക്കി ശ്രവിച്ചു അവിടെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, പിന്നെ ധ്യാനിക്കുന്നു. കാരണം ശ്രുതി ബോധിപ്പിച്ചത് ആത്മാവിനെയാണ്, ആത്മാവിനെ ബോധിച്ചില്ല. ബോധിക്കാത്തത് കൊണ്ട് ധ്യാനിച്ചതിനെ യോഗികൾ പറയുന്ന പോലെ ചിത്തവൃത്തി നിരോധത്തിലൂടെ സമാധിയെ പ്രാപിച്ച് സമാധിയിൽ നിന്ന് ജ്ഞാനമുണ്ടായി, ആ ജ്ഞാനമാണ് സാക്ഷാത്കാരം. അങ്ങനെയല്ല, ആ രീതിയിലല്ല ഇവിടെ പറയുന്നത്. ജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ട് ധ്യാനിച്ച് ഉപാസിച്ച് അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാക്കാന്നുള്ളതിനാണ് നേരത്തെ നിഷേധിച്ചത്. ഇവിടെ അങ്ങനെയല്ല, അപൂർവവിധി അർത്ഥത. ഇത് അപൂർവവിധിയല്ല. യാഗത്തെക്കുറിച്ച് ഒരു തരത്തിലും അറിയാൻ വഴിയില്ല. യാഗജന്യമായ അധിഷ്ഠത്തെക്കുറിച്ച് അറിയാനും വേറെ ഒരു വഴിയില്ല. അതിൻ്റെ ഫലമായ സ്വർഗത്തെക്കുറിച്ച് അറിയാനും വഴിയില്ല. അതുകൊണ്ട് വേദത്തെ ആശ്രയിക്കുന്നു, വേദത്തിൽ നിന്ന് അറിവുണ്ടാകുന്നു, പറഞ്ഞിട്ട് യാഗം ചെയ്യുന്നു, അപൂർവത്തെ ഉണ്ടാക്കുന്നു, സ്വർഗത്തെ പ്രാപിക്കുന്നു. അവിടേക്ക് അപൂർവമാണല്ലോ, അതുകൊണ്ട് അതെന്നെ അപൂർവവിധികളാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താണ് പക്ഷയപ്രാപ്തസ്യ നിയമാർത്ഥത. ഇവിടെ ഒരു നിയമം വഹിക്കുന്നു. അറിയാത്തത് കൊണ്ട് ധ്യാനിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മറിച്ച് എന്താ നിയമം എന്ന് പറയുന്നു, അത് പറയുന്നു കഥം പുനരുപാസനസ്യ പക്ഷപ്രാപ്തർ യാവത പരിശേഷ ആത്മവിജ്ഞാന സ്മൃതി സന്തതി നിത്യവേത്യഭീതം. ഇവിടെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇതിന് ഉപാസന എന്ന് പറയുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഒന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം, മറ്റൊന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ആത്മനിഷ്ഠ. ഇതിപ്പോ ഇതിൽ ഏതിനെ സ്വീകരിച്ചിരിക്കുന്നു? സ്വരൂപസ്ഥിതിയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഉപാസന എന്ന് പറയുന്നത്? മുമ്പ് പറഞ്ഞത് എന്താണ്? കദംബുനരുപാസനസ്യ പക്ഷപ്രാപ്തി. എന്ത് ഉപാസനയാണ് ഇവിടെ പ്രാപ്തമാകുന്നത്? പ്രജ്ഞാം കുർവീത എന്ന് പറഞ്ഞു. യവത പരിശേഷ്യാ ആത്മവിജ്ഞാന സ്മൃതി സന്തതിർ നിത്യവീത്യഭീതം. നേരത്തെ എന്താ പറഞ്ഞത്? ശ്രുതിവാക്യെ ശ്രവിക്കുന്നു, ശ്രവണത്തിൽ നിന്ന് ആത്മബോധം ഉണ്ടാകുന്നു, ആത്മവിജ്ഞാന സ്മൃതി രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് നിത്യേവ, പിന്നീട് ആത്മബോധം നശിച്ച് വീണ്ടും അവൻ അജ്ഞാനിയാകുന്നില്ല. പിന്നീട് വീണ്ടും ഇവിടെ ഒരു ഉപാസനയെ കുറിച്ച് ഇപ്പോൾ വീണ്ടും പറയുന്നു. ഉപാസനയ്ക്ക് ഒരു സാധ്യതയുണ്ട്. ശ്രവണത്തിൽ നിന്ന് ആത്മവിജ്ഞാന സ്മൃതി രണ്ടും ഉണ്ടായി. അത് നശിക്കുന്നുണ്ടെങ്കിൽ, അത് നിത്യമാണെങ്കിൽ പിന്നീട് എന്തിനാ ഉപാസന? പറയുന്നു പാഠം, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും അങ്ങനെയാണ്, ഒരു കാര്യത്തെ വ്യക്തമായും പൂർണ്ണമായും പറയും, പക്ഷെ അതിൽ ഇനിയും അപൂർണമായ അവ്യക്തമായ അംശങ്ങൾ കണ്ടേക്കെ. നമ്മൾക്കൊരു കാര്യം കേൾക്കുമ്പോൾ അത് പൂർണ്ണമാണെന്ന് തോന്നിയാലും ചിന്തിക്കുമ്പോൾ അപൂർണമായി തോന്നും. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞു അത് ഒരു സാമാന്യമായ നിയമം, അതിന് അപവാദങ്ങൾ വരാം. അതെന്താണ്? യദ്യപ്യവും ശരീരാരംഭകസ്യ കർമ്മണോ നിയത ഫലത്വാദ് സമ്യക്ജ്ഞാന പ്രാപ്തവോ അപി അവശ്യം ഭാവിനി പ്രവർത്തനവും വാങ്മനക്കായാണ്. ഇതാരാ ഇതെല്ലാം ശ്രവിക്കുന്നത്? തത്വമസി ശ്രവിക്കുന്നതായാലും ശരി, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായാലും ശരി, ഇതാരാ ഇതൊക്കെ ചെയ്യുന്ന ഒരു ജീവൻ, ശ്രോതാവായിരിക്കുന്ന ജീവൻ. ജീവനെന്ന് പറഞ്ഞാൽ ജന്മമെടുത്തവൻ. തസൃഷ്ടോ തദൈവ അനുപ്രാവശ്യ എന്ന് പറഞ്ഞതിനനുസരിച്ച് ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന ജീവൻ, ജീവനാണ് ഇവിടെ അധികാരിയായി ശ്രോതാവായിരിക്കുന്നത്. ജീവൻ ശരീരത്തോടു കൂടിയവനാണ്. അന്നു മുമ്പ് പറഞ്ഞ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ശരീര താതാത്മ്യത്തോടു കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ശരീരാദി ഉപാധികളിലൂടെ ഉപലബ്ധമാകുന്നു, അവനാണ് ജീവൻ. ആ ജീവൻ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. പരമാർത്ഥം തുര്യൻ തന്നെ, ശരീര സംബന്ധിയല്ല, അസംഗനാണ്, നിർഗുണനാണ്, അതെല്ലാമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ ബീജം, ദോഷ ബീജം, അവിദ്യ. അതുകൊണ്ട് അവന് ശരീരത്തെ ശരീരത്തെ ഗ്രഹിച്ചു, ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്തു, കർമ്മങ്ങൾക്ക് ഫലമുണ്ടായി, സംസ്കാരമുണ്ടായി, അതനുസരിച്ച് വീണ്ടും ശരീരത്തെ ഗ്രഹിക്കുന്നു. അപ്പോൾ പ്രാരബ്ധം അതാണ് ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഈ ശരീരത്തെ ഗ്രഹിക്കാൻ കാരണമായ കർമ്മം, അതാണ് പ്രാരബ്ധം. അത് ഒരു തത്വജ്ഞൻ സ്വസ്വരൂപത്തെ ഗ്രഹിച്ചവൻ ആ കർമ്മത്തിന് കൊടുക്കുന്ന പേരാണ് പ്രാരബ്ധം. അത് ആരംഭിച്ചു പോയി, ഒഴിവാക്കാൻ കഴിയുന്നില്ല. അക്രമത്തിന്റെ ഒരു ഗതിക്കനുസരിച്ച് അത് ഒഴിവായിക്കോളും, അതുവരെ അത് അംഗീകരിച്ച് മതിയാവും. തത്വജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതെന്തോ അതേ നശിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താ നശിക്കുന്നത്? സർവകർമ്മങ്ങളും നശിക്കും. സർവകർമ്മങ്ങളും നശിച്ചാലും കർമ്മഫല രൂപമായിരിക്കുന്ന ഈ ശരീരം, ഈ ശരീര സംബന്ധമായ പ്രവൃത്തികൾ, ഇതിന്റെ പ്രതീതി അത് നശിക്കുന്നില്ല. അജ്ഞാനം പ്രതീതിയിലില്ല, അത് നശിച്ചു. അജ്ഞോഹം എന്നുള്ള അനുഭവമല്ല പിന്നെ. മറിച്ച് എന്റെ സ്വരൂപത്തെക്കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയാദികളുമില്ല എന്നുള്ള ദൃഢ നിശ്ചയമാണ്. അത് നശിച്ചു. ഇരുള സർപ്പത്തെ കണ്ട് ഭയന്നു, പിന്നെ അവിടെ വെളിച്ചം കൊണ്ടുവന്നു, ഭയം മാറി. സർപ്പമല്ല കയറാണെന്ന് ബോധ്യപ്പെട്ടു, ഭയം മാറി. പക്ഷെ ഭയം മാറിയാലും ഭയത്തിന്റെ ഫലമായുണ്ടായ ശരീരത്തിന്റെ വിറയൽ തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും കുറച്ച് സമയം ഇവിടെ നിൽക്കുന്നു. പിന്നെന്താ അതിന്? വെളിച്ചം വന്നില്ലേ, ആ കുട്ടിയെ സമാധാനിപ്പിക്കണം. വെളിച്ചം വന്നില്ലേ, ഇതുവരെ നീ കണ്ടു പിശാചല്ല, നീ എന്തിനാ ഭയക്കുന്നത് എന്ന് പറഞ്ഞാലും കുട്ടി വീണ്ടും നേരെ വിളിച്ചുകൊണ്ടിരിക്കും. എത്ര ബോധ്യപ്പെടുത്തിയാലും അതൊരു ശക്തിവിശേഷമാണ്, മനസ്സിന്റെ ഒരു ശക്തിവിശേഷമാണ്. ഒരിക്കലും അത് ബാധിച്ചാൽ ആ ബാധയിൽ നിന്ന് സ്വയം മുക്തനായാലും, വെളിച്ചം വന്ന് ഇരുള് മാറിയാലും, അതുണ്ടാക്കി തീർത്ത അനർത്ഥങ്ങൾ എളുപ്പം മാറുന്നില്ല. അതുപോലെ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതെന്തോ അത് നശിച്ചു. നശിച്ചാലും അതനുവർത്തിക്കുന്നു. അതിന് വേറൊന്നും പറയാനില്ല. എന്താണത്? ഈ പ്രകൃതിയുടെ നിയമം. ആ പ്രകൃതിയുടെ നിയമത്തിൽ തനിക്ക് കൈകടത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് ആ നിയമത്തിൽ, അത് നിയന്താവിന്റെ കയ്യിലാണ്. ആ പ്രകൃതിയുടെ നിയമത്തെ നിയമനം ചെയ്യുന്നവരവരുണ്ട്. അതാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ കയ്യിലാണ് ആ നിയമങ്ങളെല്ലാം. അതിന് തനിക്ക് കൈകടത്താൻ കഴിയും, ജീവന് കഴിയത്തില്ല. അവന് പരമാവധി ചെയ്യാമെന്നുള്ളത് എന്താണ്? പരമാർത്ഥത്തെ എന്തെന്ന് ബോധിപ്പിക്കുക. ഈശ്വരനാകാൻ കഴിയത്തില്ല. സർവജ്ഞനും സർവശക്തനൊന്നും ആകാൻ അവന് കഴിയത്തില്ല. അവന് ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയത്തില്ല. ജ്ഞാനം അത് സാധ്യമാണ്, അത് ശ്രവണം കൊണ്ട് സാധ്യമാണ്. ബാക്കി ഈശ്വരീയമായ നിയമം അനുസരിച്ച്. എന്താ ഈശ്വരീയമായ നിയമം? ഇന്ന കർമ്മം, ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, ഇത്തരത്തിലുള്ള വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ശരീരം ഉണ്ടായത്, ജന്മം ഉണ്ടായത്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി തന്നെ ഈ ശരീരത്തിലെ പ്രവൃത്തികൾ നടക്കും. അതിന് വിധേയമായി മാത്രമേ ഈ ശരീരത്തിന്റെ നാശം ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെയായാലും ശരി, ഏത് തരത്തിൽ നശിച്ചാലും ശരി, അതിന്റെ സ്വാഭാവികമായ പരിണാമത്തിലൂടെയുള്ള നാശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നാശമോ എന്തായാലും ശരി, അത് അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നു. തത്വജ്ഞാനിക്കും വെളിച്ചം കൊണ്ട് ഇരുള് നശിക്കുന്നു, ഭയകമ്പാദികൾ അനുവർത്തിക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടം. യുക്തിഭംഗം വരത്തില്ല. എന്തുകൊണ്ട്? കാരണം നശിച്ചിട്ടും കാര്യം തുടരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, സ്വപ്നമാണെന്ന് ബോധ്യമായി, അവിടെ വാസ്തവത്തിൽ പ്രേതം വന്നില്ല. പക്ഷേ ഉണർന്നു കഴിഞ്ഞാലും ശരീരം വിറയ്ക്കുന്നു, ശരീരത്തിൽ കമ്പനമുണ്ട്, ഭയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു, ഉള്ളു തന്നെ വീണ്ടും പിടയ്ക്കുന്നുണ്ട്. കുറച്ച് സമയത്ത് ഇന്ന് അതിൽ നിന്ന് മോചിതനാകാൻ, സ്വതന്ത്രനാകാൻ അല്പസമയമെടുത്തു എന്ന് പറയുന്നു. ഇതുപോലെ ഇതൊരു ചെറിയ കാര്യം, സ്വപ്നം ഏതോ ഒരു ക്ഷണാർത്ഥത്തിൽ സംഭവിച്ചതാണ്, കാലം നിർണയം ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്തെ സംഭവിച്ചതാണ്. എന്നിട്ടും അത് സംഭവിച്ച കാലത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് ഈ കാലവുമായിട്ടൊരു ബന്ധം കൂടിയില്ല. എന്നാലും ഈ കാലത്തിൽ, ഈ ജാഗ്രതത്തിൽ അത് വീണ്ടും ദീർഘകാലം തുടരുന്നു, സ്വപ്നജന്യമായ ഭയകമ്പാദികൾ. അതുപോലെ ഇവിടെ അനാദിയായി കർമ്മം ഫലം എന്നിങ്ങനെ ആ ജീവൻ എന്റെ സംസരണം ഇങ്ങനെ തുടർന്നു വന്നു. അവിടെ ഒരു ജന്മത്തിൽ അവന് ഈശ്വര അനുഗ്രഹം കൊണ്ട് ഗുരു കൃപ കൊണ്ട് അവന് ഈ ബോധമുണ്ടായി, അവന്റെ അവിവേകം നശിച്ചു. അത് പ്രാരബ്ധം ഒഴിയുന്നതിനുള്ള കാരണമല്ല, അതുകൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Sage Upamanyu, the Exalted Devotee of Lord Shiva, presented by കാർത്തിക് രാമചന്ദ്രൻ ശേഷാദ്രി. താങ്ക് യു. ഓം നമ ശിവായ.

0: धर्मराज के यहां पहुंच गए। धर्मराज से कहा कि ये किस जन्म के कौन से कर्म का फल इस जन्म में इस रूप में मुझे भोगना पड़ा, ये पता लगा के बताओ, मैं जानना चाहता हूं। तब चित्रगुप्त को बुलाया और सारी रिकॉर्ड खोजी गई, एक जन्म पहले, दूसरे जन्म पहले, तीसरे जन्म पहले, 100 जन्म पहले तक का हिसाब देखा, लेकिन मांडव्य ऋषि का कहीं ऐसा कोई कर्म नहीं मिला जिस कर्म का फल उनको जीवनते ही सूली में चढ़ना पड़े, ऐसा कहीं कोई रिकॉर्ड नहीं मिला। तो मांडव ऋषि ने कहा कि जब कोई कर्म ही नहीं है तो सूली में क्यों चढ़ाया गया। तो फिर 101 जन्म पीछे का रिकॉर्ड जब खोला तो वहां लिखा हुआ मिला कि बचपन में 101 जन्म पहले मांडव्य ऋषि मनुष्य हुए थे। उस समय में बचपन में खेल खेल में एक कीड़े को पकड़ लिया और एक कांटा उसको चुबो दिया था, बस उसका परिणाम 101 जन्म के बाद मनुष्य योनि में ही सूली में चढ़ना पड़ा। तो आगे की कहानी आप लोगों से पता है कि यमराज को श्राप दे दिया मांडव्य ऋषि ने, अनजान में किए हुए इतना बड़ा कर्म को फल को तुम इस तरह सूली में चढ़ा दिया, सही रूप में न्याय करने नहीं जानते हो, न्याय सही रूप में निष्पक्ष न्याय न करने वाले तो मनुष्य ही होते हैं, इसलिए तुम मनुष्य योनि में जाओ, देव योनि में नहीं रह सकते, श्राप दे दिया। तो 100 वर्ष तक के लिए यमराज विदुर होकर पैदा हुए, ये सारी कहानी आप लोगों को पता है। ये कहानी में हम क्यों गए, गुहायाम, लोग गुफा में जाते हैं हजारों वर्ष अष्टांग योग साधना करके हठ पूर्वक समाधि में चले जाके जाते हैं और समाधि करते हैं, जैसे मांडव ऋषि। गुहायाम गेहेवा बहिरपि, अब कुछ लोग घर में ही तपस्या करते हैं और घर में ही तपस्या करने वालों का भी शास्त्रों में बहुत उदाहरण है, घर गृहस्थी में ही रहते हुए अपने सारा कर्म करते हुए भी वह साधना करते हैं, योग करते हैं, अभ्यास करते हैं, ऐसे बहुत से शास्त्रों में भी उदाहरण है। जैसे जनक को आप कहोगे, जनक क्या है, घर गृहस्थी में रहते हुए वो साधना करे हुए हैं और वहीं उनकी सिद्धि भी मिल गई, घर छोड़ना भी नहीं पड़ा, साधना भी कर ली और सिद्धि भी मिल गई, जीवन मुक्त भी हो गए, उनको घर छोड़ना नहीं पड़ा, पहाड़ में जाना नहीं पड़ा, गुफा में जाना नहीं पड़ा। तो ये भी एक उदाहरण है। बहिरपि, और कुछ लोग जो है घर छोड़ते हैं, गुफा में तो नहीं जाते हैं, डरते हैं, लेकिन जंगल में रहते हैं, उसको यहां वही कह दिया, उसी को वानप्रस्थ कह दो, है वही, घर तो छोड़ दिया और घोर गुफा में नहीं गए, एकांत जगह में कहीं बैठ गए। बने वाद्रि शिखरे, कुछ लोग वन में चले जाते हैं और कुछ लोग आर्द्रि शिखरे, बड़े ऊंचे ऊंचे बर्फीले पहाड़ों में चले जाते हैं, पहाड़ की चोटी में बैठकर वहां योग अभ्यास करते हैं, योग साधना करते हैं, करते हैं भले करें। जलेवा वन्नौवा, और कुछ लोग पानी के अंदर डुबकी लगाते हैं और बहुत हजारों वर्ष तक योग साधना करते हैं और निर्विकल्प समाधि में बैठे रहते हैं, जैसे आप लोगों ने भागवत में सुना ये सौवरी ऋषि है ना, सुना है नहीं, कहां तपस्या किया सौवरी ऋषि ने, जले पानी के अंदर, कब तक साधना की, 10,000 वर्ष, बोलो 10,000 वर्ष तक पानी के अंदर रहकर उन्होंने योग साधना की, उसी के बल पर वह योग अभ्यास के द्वारा पानी के अंदर निर्विकल्प समाधि में रहते थे, न भूख सताती थी, न प्यास सताती थी, न जरा सताती थी, न रोग न व्याधि है। क्योंकि योग अभ्यास में निर्विकल्प समाधि में बैठोगे तो कुछ नहीं। हम योग का खंडन नहीं करने चाह रहे हैं यहां, लेकिन शंकर क्योंकि भक्ति का प्रसंग है इसीलिए समाज में भी तो ये कहावत है ना, जिसकी शादी उसी के गीत, बोलते हैं कि नहीं। गीत गाने वाले किसके गीत गाएंगे बोलो? दुल्हा के गीत गाएंगे, जिसकी शादी उसकी गीत है। तो यहां शादी किसकी है? शिव जी की है। शिव जी के साथ अपनी शादी करानी है तो गीत भी शिव जी की गानी है, है? तो इसलिए यहां भक्ति, शिव भक्ति, शिव योग का प्रसंग होने के कारण उसकी प्रशंसा के लिए अन्यों की अनुपयोगिता ये बताना बहुत जरूरी था। इसीलिए शंकराचार्य जी ने वो सारे प्रसंगों को उठाया यहां। तो क्योंकि यहां भक्ति का प्रसंग है। अब जैसे कि आप लोगों ने सुना ही है भागवत के प्रसंग में, सौभरी ऋषि क्रिया योग हठ योग करने वाले व्यक्ति थे और उन्होंने यम नियम आसन प्राणायाम आदि के द्वारा वह जल के अंदर निर्विकल्प समाधि में जाकर बैठ गए। कितने वर्ष? तो कहते हैं हजारों वर्ष। महात्मा लोग उदाहरण देते हैं, ये जो निर्विकल्प समाधि में योग क्रिया योग के द्वारा हठ योग के द्वारा निर्विकल्प समाधि में जाने की जो बात है वह बिल्ली के दूध पीने की तरह है या फिर शुतुरमुर्ग की तरह है। समझ गए आप लोग? कहते हैं पता नहीं, हमने तो देखा नहीं है, बिल्ली जब दूध पीती है आंख बंद करती है। किसी ने पूछा बिल्ली से, तू दूध पी रही है आंख क्यों बंद करती है? बोले कोई, मैं दूध पी रही हूं जिस समय, मैं इसलिए आंख बंद करती हूं ताकि और कोई ना देखे। क्या बोलो? बिल्ली क्यों आंख बंद करती है दूध पीते समय? ताकि और कोई ना देखे, किसी को पता ना चले कि मैं दूध पी रही हूं, है? क्योंकि बिल्ली यदि आंख खोलेगी तो दूसरा देख लेगी, तो उसको लगेगा कि वो मुझे देख रहा है, तो डर लगेगा, दूध नहीं पी पाएगी। और जब अपना आंख बंद कर लेती है तो उसको कुछ भी नहीं दिखाई पड़ता। अब कुछ नहीं दिखाई पड़ने के कारण कोई भी उसको नहीं देख रहे हैं, तो इसलिए आराम से दूध पी जाती है। ऐसे कहते हैं ना कि शुतुरमुर्ग रेगिस्तान का जो मुर्ग है, हैं? हाँ, वो जब दौड़ती है घूमती है अपने आबूदाना खोजती रहती है, कोई बाज या कोई शिकारी कोई उसके पीछे पड़ गया है तो वो तुरंत जो रेत के अंदर अपने सिर को गाड़ देती है, अपने सिर को रेत के अंदर घुसा देगी वो और आराम से बैठ जाएगी। क्यों ऐसे करती है? बोले कोई भी मुझे नहीं देखे। उसका सारा शरीर तो रेत के बाहर पड़ा इतना बड़ा, अब सिर अंदर घुसा है और निश्चिंत होकर बैठ जाती है, अब किसी ने देखा नहीं है, मैं सुरक्षित हूं। और इसी भ्रांति से वह मारी जाती है। अपने पूरे के पूरे को तो छुपा नहीं सकती है, तो शिकारी लोग उसको पता लगा लेते हैं, मार लेते हैं, पकड़ लेते हैं, मार लेते हैं। ये जो योग है, शिव योग के अलावा, ध्यान देना, हम पतंजलि की व्याख्या करने लगेंगे तो फिर वो पतंजलि की ही व्याख्या करेंगे, क्योंकि यहां तो शिव भक्ति की व्याख्या है, शिव योग की व्याख्या है, इसीलिए हमको उसी तरह व्याख्या करनी है, क्योंकि शंकराचार्य जी का भाव वही है। तब ये कहा जाता है कि जब तक निर्विकल्प समाधि में रहते हैं जीवात्मा, तब तक उसके प्रारब्ध भी नहीं छू सकता है उसको। ध्यान रखना, संचित छूने की तो बात ही छोड़ दो, संचित के छूने की तो बात छोड़ दो, प्रारब्ध भी नहीं छू सकता है। जब वो निर्विकल्प समाधि से जग जाता है तभी फिर प्रारब्ध असर करता है, लेकिन वो प्रारब्ध ठीक कैसा है, हम लोग वेदांती लोग प्रारब्ध को इस तरह परिभाषित करते हैं, जैसे कोई बिल्ली, जैसे कोई बिल्ली वो चूहे को खोजती है और उसको ये पता चलता है चूहे को कि बिल्ली मुझे खोज रही है, और उस बिल्ली से बचने के लिए चूहा कहां जाता है, बिल के अंदर घुस जाता है, पट बिल के अंदर घुस गया। अब बिल्ली बिल के अंदर तो घुस नहीं पाएगी, घुस पाएगी बिल्ली बिल के अंदर घुस नहीं पाएगी तो क्या करेगी, तो वो समझती है बिल्ली, उसी बिल्ली को समझदार बिल्ली कहा जाएगा जो उसी बिल के मुख के पास दृष्टि गाड़कर बैठ जाए, तो वो बिल्ली वहीं बैठी रहेगी चुपचाप एकदम एकटक त्राटक करते हुए बैठती है, इधर उधर उसकी दृष्टि कहीं नहीं जाएगी, वो जानती है यहां घुसा है चूहा, वो यहीं से निकलेगा, आज नहीं तो कल, कल नहीं तो परसों, कभी न कभी तो निकलेगा यहीं से, बस वहीं बैठी रहेगी। और जैसे उसको बिल्ली का हलचल नहीं होगा, शांत एक टक बैठेगी, तो चूहे को भी आभास होगा कि शायद बिल्ली नहीं है, वो जैसे उसके बिल से बाहर निकलता है चूहा, बिल्ली उसको झपट लेती है। प्रारब्ध का ठीक यही उदाहरण है। हालांकि महर्षि पतंजलि ने सूत्र ही बना दिया, हेयम दुखम अनागतम, व्यक्ति को जो गया दुख है उसके बारे में सोचना ही नहीं चाहिए, गया सो गया, तुमने जो दुख भोग ली है उसके बारे में सोचना ही नहीं। लोग तो जो दुख भोग चुके हैं उसी को सोच सोच कर रोते रहते हैं अभी भी, मैंने इतना कष्ट भोगा, मैंने इतना मेहनत किया, मैंने इतना परिश्रम किया, मैंने यूं किया, मैंने त्यूं किया, इतना कष्ट उठाया, हाँ आज क्या मिला ले। अरे भाई जो दुख उठाए तुमने, गया खत्म हो गया है। मां कहती है 10 महीने पेट में ढोया, 5 साल तक मलमूत्र साफ किया, और 15-20 वर्ष तक भात पका के उसको खिलाया, बर्तन मांजे, कपड़े धोए, आज क्या मिला। अरे जो हो गया खत्म हो गया। हे हम दुखम, तुमने जो कुछ भी कष्ट सहन कर ली है, जो कुछ भी कर लिया, वो तो गया, खत्म हो गया। अब उसको अभी याद कर करके फिर क्यों वर्तमान को दुखी बनाते हो। बोले वर्तमान जो दुख है उसके लिए क्या करें, तो महर्षि पतंजलि कहते हैं वर्तमान के दुख के बारे में भी सोचना ही नहीं। क्यों? वर्तमान दुख जो है वो जल प्रवाह जैसा है, वो प्रवाह में आ गया, दुख आ गया, वो निकल जाएगा, प्रवाह हमेशा रुकती है वहीं। तुम्हें आज दुख आया तो वो दुख तो भोगने के बाद तो खत्म हो गया, निकल गया, फिर कौन से दुख के लिए प्रयत्न करनी चाहिए हटाने के लिए। बोले अनागतम, आना निश्चित है, ध्यान देना।
1: अपॉन हियरिंग दिस अनाउंसमेंट प्लीज कॉन्टैक्ट अस इमीडिएटली @shaivam@shaivam.org। दिस रेडियो सर्विस हैज बीन मूव्ड टू अ न्यू एड्रेस एंड द सर्विस एट दिस एड्रेस विल बी डिसकंटिन्यूड शॉर्टली, देयरफॉर प्लीज कॉन्टैक्ट अस इमीडिएटली @shaivam@shaivam.org। थैंक यू। ओम नमः शिवाय।
2: ओम नमः शिवाय। Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
1: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഇവിടെ എന്താണ്? രണ്ട് വസ്തുക്കളുണ്ട്, കണ്ണാടിയുണ്ട്, ഒരു അതിനെ ഉരസുന്നതിനുള്ള പൗഡറുണ്ട്, ഉരസാൻ ഒരാളുണ്ട്. അപ്പോ ഉരസാം, ഉരസുമ്പോ അതിൽ ക്രിയ സംഭവിക്കുന്നു, പ്രവൃത്തി സംഭവിക്കുന്നു. അപ്പോ അത് തെളിഞ്ഞു വരുന്നു. ഇവിടെ ഏകമായിരിക്കുന്ന ആത്മാവിൽ എന്ത് ക്രിയ സംഭവിക്കും? അത് നിഷ്ക്രിയമാണ്, ക്രിയാരഹിതമാണ്, ചലനരഹിതമാണ് ആത്മാവ്. ഒരു വസ്തുവിൽ ചലനം വരുന്ന എന്തിനു വേണ്ടിയാണ് ചലനം വേണ്ടി വരുന്നത്? സംയോഗം അല്ലെങ്കിൽ വിയോഗം. അതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നത് വിയോഗം, മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന സംയോഗം. അപ്പൊ സംയോഗത്തിനും വിയോഗത്തിനുമായിട്ടാണ് ഒരു വസ്തുവിൽ ക്രിയ ആവശ്യമായി വരുന്നത്, ഒരിടത്ത് നിന്ന് മാറുന്നതിന് അല്ലെങ്കിൽ വേറിടത്ത് എത്തിച്ചേരുന്നതിന്. അപ്പൊ ക്രിയയുടെ ഫലമായി ഒരു വസ്തു സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് സംയോഗം വിയോഗം. അണുവിലായാലും ശരി, എവിടെയെങ്കിലും ഒരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സ്ഥാനഭ്രംശം വരുന്നു. ആ സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സ്ഥലത്ത് നിന്നുള്ള വിയോഗം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്കുള്ള എത്തിച്ചേരൽ. ആത്മാവിൽ ക്രിയ ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? ആത്മാവ് സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിരിക്കുമ്പോൾ അതിന് പോകുന്നതിന് ദേശമില്ല, ഒരു സ്ഥലത്ത് നിന്ന് മാറാൻ കഴിയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലമില്ല, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് അതിന് എത്തിച്ചേരേണ്ട കാര്യമില്ല. കാരണം ആത്മാവിൽ നിന്ന് അന്യമായി എത്തിച്ചേരാൻ ഒരു സ്ഥലമില്ല. ദേശകാലങ്ങളെല്ലാം എന്താണ്? അതിൽ കൽപ്പിതമാണ്, അതിന്റെ കാര്യമാണ്. അതിനെ ആശ്രയിച്ചല്ല മറ്റു വസ്തുക്കളെ പോലെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ക്രിയയുടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ക്രിയ ആശ്രയിച്ചു അനുപത്തി, ആത്മാവിൽ ക്രിയ ഉണ്ട് എന്നുള്ളതിന് യാതൊരു യുക്തിയുമില്ല. എന്തുകൊണ്ട്? ആത്മാവ് വിഭുവാണ്, സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായ ഒന്നിൽ ക്രിയയുടെ ആവശ്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല, അതിൽ ക്രിയ നിലനിൽക്കത്തില്ല എന്നർത്ഥം. മാത്രമല്ല എന്താണ്? യഥാശ്രയ ക്രിയ തം കുർവതി നൈവ ആത്മാനം ലഭതേ. യഥാശ്രയ ക്രിയ, ഒരു വസ്തുവിൽ ക്രിയ ഉണ്ടാവുകയാണെങ്കിൽ തം ആത്മികുർവതി, അതിനെ വികാരപ്പെടുത്താതെ, അതിൽ പരിണാമങ്ങൾ ഉണ്ടാക്കാതെ നൈവ ആത്മാനം ലഭതേ, അതുണ്ടാകുന്നില്ല. നൈവ ആത്മാനം ലഭതേ, അതിന് സ്ഥിതി ഉണ്ടാകുന്നില്ല, അതുണ്ടാകുന്നില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു വസ്തുവിൽ ക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തുവിന് ഒരു വികാരം ഉണ്ടാക്കാതെ ആ ക്രിയ അതിൽ നിലനിൽക്കത്തില്ല, ക്രിയ അവിടെ ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ ഒരു ക്രിയ ഉണ്ടാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവിനെ അത് വികാരപ്പെടുത്തും, ആത്മാവിൽ അത് വികാരം ഉണ്ടാക്കും. പക്ഷെ ആത്മാവ് നിർവികാരിയാണ്, അതൊരു തരത്തിലുള്ള വികാരങ്ങളുമില്ല, ഒരു തരത്തിലുള്ള പരിണാമങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും ക്രിയ ഉണ്ടാകത്തില്ല എന്നർത്ഥം. യദി ആത്മാ ക്രിയ വിക്രിയേത അനിത്യത്വം ആത്മന പ്രസജീത, പറയുന്നു ആത്മാവിനും ക്രിയയുണ്ട്, അതിന് വികാരം വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് അനിത്യമാവും. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ക്രിയ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ പ്രവൃത്തി കൊണ്ട് നശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ആത്മാവിൽ എന്തെങ്കിലും പ്രവൃത്തി ക്രിയ ഉണ്ടാകുന്നുവെന്ന് കൽപ്പിച്ചാൽ ആത്മാവും ഈ പ്രാപഞ്ചിക വസ്തുക്കളെ പോലെ അനിത്യമാണെന്ന് വരും ആണ്. ഏത് ആത്മാ ക്രിയ വിക്രിയത, ആത്മാവ് ക്രിയ കൊണ്ട് വികാരപ്പെടുകയാണെങ്കിൽ അനിത്യത്വം ആത്മനഃ പ്രസജീയത, ആത്മാവും അനിത്യമാണെന്ന് വരും. അവികാര്യോയം ഉച്യതേ ഇതി ചൈവമാദീനി വാക്യാനി ബാധ്യരൻ. ശ്രുതി എന്ന് പറയുന്ന എന്താണ്? അവികാര്യോയം ഉച്യതേ, ഇത് വികാര്യമല്ല, വികാരപ്പെടുന്ന ഒന്നല്ല. വികാരപ്പെടണമെങ്കിൽ ക്രിയ ഉണ്ടായിരിക്കണം. ഒരു ക്രിയയ്ക്കും വിധേയമായി വിഷയമായി വികാരപ്പെടുന്ന ഒന്നല്ല എന്ന് പറയുന്നുണ്ട്. അവികാര്യോ അയം ഉച്യതേ എന്ന് പറയുന്നുണ്ട്. ഇതി ചൈവമാദീനി വാക്യാനി, ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം എന്താണ്? ബാധ്യരൻ, ബാധിക്കപ്പെടും, എല്ലാം അർത്ഥശൂന്യമായി തീരും. സച്ച അനിഷ്ടം, അത് ഇഷ്ടമായൊരു കാര്യമല്ല എന്നർത്ഥം. ആത്മാവ് നശിക്കുന്നു എന്ന് പറയുന്നത് ആർക്ക് സമ്മതമായ കാര്യമല്ല. തസ്മാത് ന സ്വാശ്രയ ക്രിയ ആത്മനഃ സംഭവതി. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ക്രിയ എന്നൊന്നും ആത്മാവിനെ സംബന്ധിച്ച് സാധ്യമല്ല. ആത്മാവിൽ ക്രിയയിരിക്കുന്നു എന്ന് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. ആത്മാവിൽ യാതൊരു തരത്തിലുള്ള ക്രിയകളുമില്ല, യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും കർമ്മവും ആത്മാവിലില്ല. തസ്മാ ന സ്വാശ്രയാ ക്രിയ, തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയ ആത്മാവിൽ ഉണ്ടാകത്തില്ല. അന്യ ആശ്രയാസ്തു ക്രിയായ അവിഷയത്വ ന തയാ ആത്മാ സംസ്ക്രിയതേ. പറയുന്നു, ഇനി ആത്മാവിൽ ക്രിയയൊന്നും വേണ്ട, ഈ ശരീരത്തിലുണ്ടെങ്കിലോ ക്രിയ? ഈ ശരീരത്തിലുള്ള ക്രിയകൾ കൊണ്ട് ആത്മാവിൽ സംസ്കാരം ഉണ്ടാകുന്നു എന്ന് വന്നാലോ? അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മാനസികമായ ക്രിയയാണ് ധ്യാനം. വൃത്തികാരന്റെ മതമനുസരിച്ച് മാനസികമായ ക്രിയയാകുന്ന ധ്യാനം കൊണ്ട് ആത്മാവിനെ സംസ്കരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാലോ? കാരണം മനസ്സിലിരിക്കുന്നതാണ് ആ ക്രിയ. ധ്യാനം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നു മനസ്സിൽ. മനസ്സെന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് അന്യമായ ഒരു വസ്തുവാണ്. ആ മനസ്സിലിരിക്കുന്ന ക്രിയകൾ കൊണ്ട് നമ്മൾ ആത്മാവിനെ സംസ്കരിക്കുകയാണ്, ശുദ്ധമാക്കുകയാണ്, ആത്മാവിന് ദോഷങ്ങളെ വാസനകളെ എല്ലാം ഇല്ലാതാക്കുന്നു എന്നാണ് വൃത്തികാരൻ പറയുന്നു. പറയുന്നു അതും ഒരിക്കലും സാധ്യമല്ല. അന്യ ആശ്രയാസ്തു ക്രിയായാഹ, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയയുടെ അവിഷയത്വ ആത്മാവ് ഒരിക്കലും അതിന് വിഷയമാകത്തില്ല. മറ്റ് ശരീരത്തിലോ മനസ്സിലോ ഇരിക്കുന്ന ക്രിയയുടെ ഫലം ഒരിക്കലും ആത്മാവിൽ വരത്തില്ല. എന്ന തയാ ആത്മാ സംസ്കരിയതേ, ഇതൊന്നും കൊണ്ട് ആത്മാവിനെ ഒരിക്കലും സംസ്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് സമാനം പറയുന്നു, അങ്ങനെയല്ലല്ലോ നനു ദേഹ ആശ്രയ സ്നാന ആചമന യജ്ഞോപവീതാദിക്കയ ക്രിയയാ ദേഹി സംസ്ക്രിയമാണോ ദൃഷ്ട. പറയുന്നു, ദേഹത്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് സ്നാനം, കുളിക്കുക, ആചമനം, യജ്ഞോപവീതം തുടങ്ങി. ആചമനം ചെയ്യുക, ജനമെടുത്ത് അതിന്റെ വിധിപ്രകാരം ജനമെടുത്ത് കുടിക്കുക, അതാണ് ആചമനം. യജ്ഞോപവീതം ധരിക്കുക, ഉപനയനത്തിന്റെയും മറ്റും ഭാഗമായിട്ട് ഇത്തരം ക്രിയകളെല്ലാം നടക്കുന്നുണ്ടല്ലോ. സ്നാന ആചമന യജ്ഞോപവീതാദികയ ക്രിയ, ഇതെല്ലാം ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടി ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്നതാണല്ലോ ഈ ക്രിയകളെല്ലാം. ഇതെല്ലാം നടക്കുന്നവിടെ വെള്ളമെടുത്ത് കുടിക്കുന്നത് കൈകൊണ്ട്, വായുകൊണ്ട് കുടിക്കുന്നത് ശരീരത്തിലാണ് നടക്കുന്നത്. സ്നാനം ശരീരത്തിൽ നടക്കുന്നു, യജ്ഞോപവീതം ശരീരത്തിലാണ് കൂണുന്നു ധരിക്കുന്നത്. ഈ പ്രവൃത്തികളെല്ലാം കൊണ്ടെന്താണ്? ദേഹി സംസ്ക്രിയമാണോ ദിഷ്ട, ആത്മാവിന് സംസ്കാരം ഉണ്ടാകുന്നതായി ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നുവല്ലോ. ജീവന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആത്മാവിനെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത് എന്നാണ്. ദിഷ്ട എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ, സ്മൃതികളിലും മറ്റും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. സംസ്കാരം എന്നും പറയുന്നുണ്ട്, ഷോഡശ സംസ്കാരം എന്നും മറ്റും പറയുന്നുണ്ട്. ഈ സംസ്കാരങ്ങളെല്ലാം ഇതിനു വേണ്ടി ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ് സ്നാനാദികളെല്ലാം വരുന്നത്. സ്മൃതികളിൽ അങ്ങനെ പറയുമ്പോൾ ഇത്തരം ബാഹ്യക്രിയകൾ കൊണ്ട് ആത്മാവിന് സംസ്കാരം ഉണ്ടാകത്തില്ല എന്നിങ്ങനെ പറയുന്നു. പറയുന്നു അതിനെ നിഷേധിക്കുന്നു, അതും ശരിയല്ല. എന്തുകൊണ്ട്? ദേഹാദി സംഹതസ്യവ അവിദ്യയാ അവിദ്യാഗ്രഹീതസ്യ ആത്മന സംസ്ക്രിയമാണ്. പറയുന്നു ഈ ക്രിയകളൊന്നും കൊണ്ട് ആ പരമാത്മാവിൽ കൂടസ്ഥ ചൈതന്യത്തിൽ, ഈ ശരീരത്തിന് സാക്ഷിയായിരിക്കുന്ന ആത്മചൈതന്യത്തിൽ ഒരു സംസ്കാരവും സംഭവിക്കുന്നില്ല. പിന്നെ ആർക്കാണ്? ദേഹാദി സംഹതസ്യ, ദേഹാദികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന, ദേഹം മനസ്സ് ഇന്ദ്രിയം ഇവയോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്ന അവിദ്യാഗ്രഹീതസ്യ ആത്മന, അവിദ്യ കൊണ്ട് ധരിച്ചിരിക്കുന്ന ആത്മാവ്, ജീവഭാവം അതാണ്. അവിദ്യ കൊണ്ട് ഇതാണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുന്നു ആ ആത്മാവ് ജീവൻ, അതിനാണ് സംസ്ക്രിയമാണത്വം, അതിനാണ് സംസ്കാരം സംഭവിക്കുന്നത്. അല്ലാതെ ആത്മാവിനെല്ലാം നടത്തും. അതായത് അഹം എന്നുള്ള രീതിയിൽ ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആ ജീവബോധം, ആ ജീവഭാവം, ആ ജീവഭാവത്തിനാണ് ഈ സംസ്കാരങ്ങളെല്ലാം വരുന്നത്. അത് ഒന്നുകൂടി വിശദീകരിക്കുന്ന എന്താണ്? പ്രത്യക്ഷം ഹി സ്നാന ആചമനാദേർ ദേഹസമവായിത്വം. പ്രത്യക്ഷമായി നമ്മൾ കാണുന്നുണ്ട് സ്നാനം ചെയ്യുക, കുളിക്കുക, ആചമനം ചെയ്യുക, ഉപനയനം ധരിക്കുക, ഇതെല്ലാം എന്താണ്? ദേഹസമവായിയാണ്, ദേഹസംബന്ധിയാണ്. അപ്പൊ ദേഹത്തിൽ ഇതെല്ലാം കൊണ്ട് ശുദ്ധി വരുന്നു. ഈ ദേഹത്തോട് അഭിമാനിക്കുന്ന ആ ജീവൻ അപ്പോൾ കരുതുന്നു എന്താണ്? ഞാൻ ശുദ്ധനായി എന്ന് കരുതുന്നു. ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കുമ്പോൾ എന്ത് കരുതുന്നു? ദേഹത്തിൽ അഭിമാനിക്കുന്ന ജീവൻ പറയുന്നു ഞാൻ കുളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആത്മാവല്ല അവിടെ കുളിക്കുന്നത്, ആത്മാവിൽ കുളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ശുദ്ധി ഉണ്ടാകുന്നില്ല എന്നർത്ഥം. തയാ ദേഹ ആശ്രയ തസ്സംഹതയേവ കശ്ചിത് അവിദ്യയാ ആത്മത്വേന പരിഗ്രഹീത സംസ്കൃതിയതേ ഇതി യുക്തം. തയാ ദേഹാശ്രയ പറയുന്നു ഈ ശുദ്ധി ക്രിയകളെല്ലാം ദേഹത്തിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്നു എന്ന് പറയാം. തസ്സംഹതയേവ ആ ദേഹത്തോട് കൂടിച്ചേർന്നിരിക്കുന്നവൻ, തസ്സംഹതനായവൻ ആ ദേഹത്തോട് കൂടിച്ചേർന്നിരിക്കുന്നവൻ കശ്ചിത് അവിദ്യയാ ആത്മത്വേന പരിഗ്രഹീത എന്നാണ്. അവിദ്യ കൊണ്ട് ഇതെല്ലാം ആത്മാവാണെന്ന് ഗ്രഹിച്ചിരിക്കുന്നവൻ, ദേഹം ഉൾപ്പെടെയുള്ളതാണ് ആത്മാവ് എന്ന് ഗ്രഹിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? സംസ്കൃതിയെ, അവൻ സംസ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ദേഹത്തെ ആത്മാവാണെന്ന് ധരിച്ചിരിക്കുന്നവൻ ദേഹത്തെ ശുദ്ധിയാകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലാതെ ആത്മാവിന് ഇതുകൊണ്ടൊന്നും ശുദ്ധി ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ സ്മൃതികളെല്ലാം നിർദ്ദേശിക്കുന്ന ആ ശുദ്ധി ആത്മാവിന്റെ ശുദ്ധിയല്ല, ദേഹാഭിമാനിയുടെ ശുദ്ധിയാണോ, അല്ല ജീവന്റെ ശുദ്ധി എന്ന് വേണോ എനിക്ക് പറയാം. യഥാ ദേഹാശ്രയ ചികിത്സാ നിമിത്തേന ധാതു സാമ്യേന തത്സംഹതസ്യ തദ്ഭിമാനിന ആരോഗ്യഫലം അഹം അരോഗൈരി എത്ര ബുദ്ധിരുത്പദ്യതേ ഏവം സ്നാന ആചമന യജ്ഞോപവീതാദിന അഹം ശുദ്ധ സംസ്കൃത ഇതി എത്ര ബുദ്ധിരുത്പദ്യതേ സ സംസ്കൃതി. അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. യഥ ദേഹാശ്രയ ചികിത്സാ നിമിത്തേന, ചികിത്സിക്കുന്ന ദേഹത്തിനാണ്, ശരീരത്തിനും മനസ്സിനും എല്ലാം ചികിത്സ വരും. എന്തുകൊണ്ട്? രോഗം വന്നതുകൊണ്ട്. രോഗം എങ്ങനെ വരുന്നു? ധാതു വൈഷമ്യം കൊണ്ട്. വാദം, കഫം, പിത്തം, ഇതാണ് മൂന്ന് ധാതുക്കൾ. ഈ ധാതുക്കളിൽ വൈഷമ്യം വരുമ്പോൾ എന്തുവരുന്നു? ചികിത്സിക്കുന്നു. അതാണ് ദേഹാശ്രയ ചികിത്സാ നിമിത്തേന. ദേഹത്തെ, ശരീരവും മനസ്സും എല്ലാം ദേഹമാണ്. ഈ ദേഹത്തെ ആശ്രയിച്ച് ചികിത്സിക്കുന്നു. ആ ചികിത്സാ നിമിത്തമായിട്ട് എന്ത് ചെയ്തു? ധാതുസാമ്യേന, ധാതുസാമ്യം വരുന്നു. തസംഹതസ്യ പറയുന്നു, ഈ ദേഹത്തോട് കൂടിച്ചേർന്നിരിക്കുന്ന ശരീരാഭിമാനിക്ക്, തത് അഭിമാനിന, ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നവന് ആരോഗ്യഫലം, അവന് ആരോഗ്യം, ആ ചികിത്സയുടെ ഫലമായി ആരോഗ്യം കിട്ടുന്നു. ആർക്ക്? ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നവന് ആരോഗ്യം കിട്ടുന്നു. കാരണം രോഗം വന്നത് ആത്മാവിനല്ല, ശരീരത്തിനാണ്. പക്ഷെ താനെന്താണ്? ആ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു, അധ്യസിച്ചിരിക്കുന്നു, അതുകൊണ്ട് താൻ രോഗിയാണ് എന്ന് കരുതുന്നു. അങ്ങനെ ഇരിക്കുന്നവന് ചികിത്സ ചെയ്ത് ശരീരത്തിൽ ധാതുസാമ്യം വരുമ്പോൾ ആരോഗ്യം ഉണ്ടാകുന്നു, രോഗമില്ലാതാകുന്നു. അത് അനുഭവിക്കുന്നു അയാൾ. അഹം അരോഗൈരി, ഞാൻ രോഗമില്ലാത്തവനാണ് എന്ന് എത്ര ബുദ്ധിരുത്പദ്യത, അവിടെ ബുദ്ധി ഉണ്ടാകുന്നു, ഈ ശരീരത്തിൽ ബോധം ഉണ്ടാകുന്നു. ശരീരത്തിൽ രോഗമില്ലാതെ വരുന്നു, അപ്പൊ ശരീരത്തിൽ ബോധം ഉണ്ടാകുന്നു. അഹം അരോഗ, ഞാൻ രോഗമില്ലാത്തവനാണ്. അപ്പൊ രോഗം ഉണ്ടായതും ശരീരത്തിനാണ്, രോഗമില്ലാതായതും ശരീരത്തിനാണ്, ആത്മാവിനല്ല എന്നർത്ഥം. ഇതുപോലെയാണ് ഏവം സ്നാന ആചമന യജ്ഞോപവീതാദിന, സ്നാനം ആചമനം യജ്ഞോപവീതം കൊണ്ട് അഹം ശുദ്ധ, സ്നാനം കൊണ്ട് ഞാൻ ശുദ്ധനായി, സംസ്കൃത യജ്ഞോപവീതം കൊണ്ട് ഞാൻ സംസ്കരിക്കപ്പെട്ടു. ഇത് എത്ര ബുദ്ധിരുത്പദ്യതേ, അങ്ങനെ ആർക്കാണോ ബുദ്ധി ഉണ്ടാകുന്നത്, ശരീരാഭിമാനിക്ക്, സസംസ്കൃതി, ആ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് സംസ്കരിക്കപ്പെടുന്നത്, അല്ലാതെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന പ്രത്യേക ആത്മാവല്ല. ശരീരത്തിൽ ആന്തരികമായിരിക്കുന്ന ആത്മാവിന് ശുദ്ധിയും സംസ്കാരവും യജ്ഞോപവീതാദി സംസ്കാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. സച്ച ദേഹേന സംഹത ഏവ, ആരാണോ ഞാൻ സംസ്കരിക്കപ്പെട്ടു യജ്ഞോപവീതം കൊണ്ട്, ഞാൻ കുളിച്ചത് കൊണ്ട് ശുദ്ധനായി എന്ന് കരുതുന്ന ആരാണോ, സച്ച ദേഹേന സംഹത ഏവ, ഈ ദേഹവുമായിട്ട് സംഹതം കൂടിച്ചേർന്നിരിക്കുന്നവനാണ്. തേനേവ ഹി അഹം കർത്ര അഹം പ്രത്യയ വിഷയേന പ്രത്യയിന സർവാ ക്രിയാ നിർവർത്തിയന്തേ. തേനൈവ ഹി അഹം കർത്ര, അഹം എന്ന് അഹങ്കരിക്കുന്നവൻ, അവനാണ് അഹം കർത്ര. അഹംകർത്തൃ എന്ന് പറയുന്നതിന്റെ തൃതീയാണ് അഹം കർത്ര. അഹം എന്ന് അഹങ്കരിക്കുന്നവൻ, ഈ ശരീരത്തിൽ അഹങ്കരിക്കുന്നവൻ, ശരീരത്തിൽ അഹം എന്നുള്ള ബോധമുള്ളവൻ. പ്രത്യയിന, പ്രത്യയമുള്ളവൻ, ഞാൻ അഹങ്കരിക്കുന്നു ഞാൻ എന്ന് ബോധമുള്ളവൻ. പ്രത്യയം ബോധം, പ്രത്യയി ബോധമുള്ളവൻ, പ്രത്യയിന തൃതീയാണ് അഹങ്കരിക്കുന്ന പ്രത്യയി, ഞാൻ എന്നുള്ള ബോധമുള്ളവൻ. അവനെന്താണ്? അഹം പ്രത്യയ വിഷയേണ, അഹം എന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്നവൻ. അഹമെന്ന് നമ്മൾ ആരെയാണോ അറിയുന്നത്, ഞാനെന്ന് ആരെയാണോ അറിയുന്നത്, തേനൈവ അവൻ എന്നർത്ഥം. അപ്പൊ തേന എന്നുള്ളതിന്റെ വിശേഷമായിട്ടാണ്, വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഹം കർത്ര അഹം പ്രത്യയ വിഷയേണ പ്രത്യയിന, ഞാൻ എന്ന് ആരെയാണോ അറിയുന്നത്, ആരാണോ ഞാനെന്ന് അഹങ്കരിക്കുന്നത്, ആർക്കാണോ ഈ ഞാനെന്നുള്ള ബോധം ഉള്ളത്, അവൻ എന്ത് ചെയ്യുന്നു? സർവക്രിയ നിർവർത്തിയന്റെ, സർവക്രിയകളും അവനാണ് ചെയ്യുന്നത് എന്നർത്ഥം. ആത്മാവല്ല, അഹംബോധമുള്ളവനാണ് അഹങ്കരിക്കുന്നത്, അവനാണ് സർവപ്രവൃത്തികളും ചെയ്യുന്നത്. അവനാണ് സ്നാനം, ആചമനം, യജ്ഞോപവീതം എല്ലാം. അത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇതിനൊന്നും ആത്മാവുമായി യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് ആ തരത്തിലും മോക്ഷം സംസ്കാരിയമല്ല, ആത്മാവിനെ സംസ്കരിക്കുന്നില്ല ആരും എന്നാണ്. തദ്ഫലം ച സ ഏവ അശ്നാദി. ഈ ശുദ്ധിയുടെ സ്നാനത്തിന്റെ ഫലം, സംസ്കാരത്തിന്റെ ഫലം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? സ ഏവ അഹങ്കരിക്കുന്നവൻ, ആ ജീവൻ തന്നെ അശ്നാദി അനുഭവിക്കുന്നു എന്നാണ്. അല്ല, ആത്മാവല്ല എന്നാണ്. അപ്പോൾ ആത്മാവിൽ ഒരു സംസ്കാരമില്ല. ഷോഡശ സംസ്കാരങ്ങളെല്ലാം വിധിച്ചിരിക്കുന്ന ആർക്ക്? ഈ ശരീര അഭിമാനിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ആത്മാവിന് വേണ്ടി സംസ്കാരങ്ങളൊന്നും വിധിച്ചിട്ടില്ല എന്നത് അതെങ്ങനെ അറിയാം? അതിന് ശ്രുതി എന്ന കാര്യം പറയുന്നുണ്ട്. എന്താണോ? തയോരന്യ വിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിചാകശീതി ഇനി മന്ത്രവർണ. ഇക്കാര്യം ശ്രുതിയിൽ വളരെ വ്യക്തമായി പറയുന്നു. ഒരു വൃക്ഷത്തിൽ സമാനം വൃക്ഷ പരിഷസ്വജാതേ, ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു എന്നർത്ഥം. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് പക്ഷികളുണ്ട് എന്നാണ്. അത് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. ദ്വാ സുപർണ സയുഖ സയ സജായ എന്ന് തുടങ്ങുന്ന മന്ത്രം അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യ വിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിജാകശി എന്ന് പറയുന്ന മന്ത്രത്തെയാണ് ഇവിടെ പറയുന്നത്. ഒരേ ഒരു വൃക്ഷം കാണുന്നുണ്ട്. ഈ ശരീരമാണ് ആ വൃക്ഷം. ആ വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു. തയോഹോ അന്യഹ, ആ രണ്ട് പക്ഷികളിൽ ഒരുവൻ. വിപ്പലം സ്വാദു അത്തി എന്നാണ്. വിപ്പലം കർമ്മഫലം. കർമ്മഫലം ആയിരിക്കുന്ന എന്താണ്? സുഖദുഃഖങ്ങൾ. അത് സ്വാദു അത്തി, അതിൽ സുഖത്തെ സ്വാദോടെ ഭക്ഷിക്കുന്നു. ഇവിടെ സുഖത്തെ ഉദ്ദേശിച്ച് പറയുന്നു. ആ കർമ്മഫലമായി വരുന്ന സുഖത്തെ അവൻ സ്വാദോടെ ഭക്ഷിക്കുന്നു. അത് ഒരു പക്ഷി. അന്യഹ, ഇനി മറ്റൊരു പക്ഷിയുണ്ട് അതേ വൃക്ഷത്തിൽ തന്നെ. അനശ്നൻ, ഒന്നും ഭക്ഷിക്കുന്നില്ല. അഭിച്ചാകശീതി, അവനെന്ത് ചെയ്യുന്നു? ദ്രഷ്ടാവായിരിക്കുന്നു. ഈ മറ്റു പക്ഷി ഭക്ഷിക്കുന്നത് കണ്ട്, മറ്റു പക്ഷി കർമ്മഫലത്തെ അനുഭവിക്കുന്ന കണ്ടുകൊണ്ട് അവനിരിക്കുന്നു. അഭിചാകശീതി എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു. അവൻ ഈ ദുഃഖങ്ങളൊന്നും സ്പർശിക്കുന്നില്ല എന്നാണ്. ശോഭിക്കുന്നു അവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ അവൻ ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല എന്നർത്ഥം. അതാരാണ് ഈ ഒരു വൃക്ഷത്തിലിരിക്കുന്ന രണ്ട് പക്ഷി? കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആര്? ജീവൻ. ഈ ശരീരത്തിൽ അഭിമാനിച്ച് അഹം അഹം എന്നിങ്ങനെ ഞാൻ ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ജീവനാണ് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത്. അസിമ ജീവസാക്ഷി, ആ പ്രത്യേക ആത്മാവ് അത് ഈ ഫലത്തെ അനുഭവിക്കാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നു. അപ്പോൾ ഈ വൃക്ഷമാകുന്ന ശരീരത്തിൽ തന്നെ ഈ രണ്ട് പക്ഷികളും ഇരിക്കുന്നു. ഒന്ന് ജീവഭാവത്തിലിരിക്കുന്നു, ഒന്ന് തന്നെ അത് തന്നെ സാക്ഷിഭാവത്തിലിരിക്കുന്നു. ഒന്ന് തന്നെ രണ്ട് പക്ഷികളുടെ രൂപത്തിൽ ഇരിക്കുകയാണ്. ആ ജീവഭാവത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. അതിനാണ് ശുദ്ധി വരുന്നത്, അശുദ്ധി വരുന്നത്, സംസ്കാരം വരുന്നത്, സംസ്കാരഹീനത വരുന്നത്, എല്ലാം ആ ജീവനാണ്. അതേസമയം അവിടെ തന്നെ ഇരിക്കുന്ന ആ ജീവസാക്ഷി പ്രത്യേകാത്മാവ് അത് സുഖദുഃഖങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാതെ ഇതിനെല്ലാം സാക്ഷിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മന്ത്രവർണ, ഈ മന്ത്രഭാഗത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. അത് തന്നെ കഠോപനിഷത്തിലും പറയുന്നു. ആത്മീന്ദ്രിയ മനോയുക്തം ഭോക്ത ഇത്യാഹുർ മനീഷിണ. ആത്മാ ഇന്ദ്രിയ മനോയുക്തം, ആത്മാ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനോടെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഭോക്ത എന്നാണ്. ആത്മാവ്, അതായത് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ഈ മൂന്നിനോടും കൂടിച്ചേർന്നിരിക്കുന്ന ചൈതന്യം, അതെന്താണ്? ഭോക്ത ഇത്യാഹുർ മനീഷിണ വിവേകിന എന്ന് വിവേകികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ഈ സംസാരം, ബന്ധമോക്ഷങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ ഭോക്താവാണ്, ഈ ജീവനാണ് എന്നർത്ഥം. ശരീരാഭിമാനിയാണ്, ശരീരത്തോടും മനസ്സിനോടും ബുദ്ധിയോടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? സംസ്കാരിയമല്ല മോക്ഷം. ഇതിനെ സംസ്കരിച്ചാൽ മോക്ഷം ഉണ്ടാകത്തില്ല എന്നർത്ഥം. തഥാ അതുപോലെ എന്താണ് ചേതാശ്ചിതര ഉപനിഷത്തിൽ പറയുന്നുണ്ട്? ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണസ്ഥ ഇതി എന്നും പറയുന്നുണ്ട്. എന്താണ് ഏകോ ദേവ? ഒരേ ഒരു ദേവൻ, ആ പരമാത്മാവ് ഏകനായിരിക്കുന്ന ആ ദേവൻ, ആ പരമാത്മാവ് സർവഭൂതേഷു ഗൂഢ, സർവഭൂതങ്ങളിലും സർവപ്രാണികളിലും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നു എന്നർത്ഥം. ആത്മാവ് സർവ പ്രാണികളുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു? നാഹം പ്രകാശ സർവസ്യോഗമായ സമാവൃത എന്ന് പറഞ്ഞിരിക്കുന്നു ഗീതയിൽ. നാഹം പ്രകാശ സർവസ്യ, അത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പ്രകാശിക്കുന്നില്ല എന്നർത്ഥം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത, എന്റെ യോഗമായാൽ എന്റെ തന്നെ ഐശ്വര്യമായിരിക്കുന്ന മായ, യോഗം ഐശ്വര്യം, യോഗമായ ഐശ്വര്യമായിരിക്കുന്ന മായ. മായ എന്ന് പറയുന്ന ഈശ്വരനെ ബന്ധിക്കുന്നതെല്ലാം മറിച്ച് ഈശ്വരന്റെ ഐശ്വര്യമാണ്. ആ ഈശ്വരന്റെ ഐശ്വര്യമായിരിക്കുന്ന മായയാൽ സമാവൃതനായിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു. ആര്? അയം മൂഢ പറയുന്ന ഈ മൂഢന്മാർ, ഓരോ മൂഢന്മാരും. മോഹിതൻ, മൂഢൻ എന്ന് വെച്ചാൽ മോഹിതൻ, മോഹിതൻ എന്ന് വെച്ചാൽ വിവേകം നഷ്ടപ്പെട്ടവൻ, ആത്മബോധം നഷ്ടപ്പെട്ടവൻ, അവനാണ് മൂഢൻ. ഓരോ മൂഢന്മാരും എന്ന് വെച്ചാൽ ഓരോ ജീവന്മാരും മോഹിതന്മാരായിരിക്കുന്നു. മൂഢോയം നാഭിജാനാദി, ഈ പ്രത്യക്ഷമായി കാണുന്ന ഈ ജീവലോകത്ത് കാണുന്ന ഓരോ ജീവന്മാരും എന്താണ്? ന അഭിജാനാദി, എന്നെ അഭി പ്രത്യേക അന്തരാത്മാവായി ന ജാനാദി, അറിയുന്നില്ല എന്നാണ്. തന്റെ സ്വരൂപമായി തന്റെ അന്തരാത്മാവായി പ്രത്യക്ഷമായി അറിയുന്നില്ല. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. മൂഢോയം നാഭിജാനാദി മാം ഏഭ്യ പരം അമ്പിയം. മാം എന്നെ പറയുന്നു. എങ്ങനെ? ഏഭ്യ പരം, ഇതിനെല്ലാം പരമായിരിക്കുന്ന, നാശരഹിതമായിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെല്ലാം ഉപരി നശിക്കാത്ത സ്വഭാവത്തോടുകൂടിയിരിക്കുന്ന എന്നെ ഈ മൂഢന്മാരൊന്നും അറിയുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? യോഗമായ സമാവൃതനായിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൂഢ എന്ന് പറയുന്നത്. അപ്പൊ സർവപ്രാണികളുടെയും ഹൃദയദേശത്ത് ഗൂഢനായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു ഈ പരമാത്മാവ്. മൂഢന്മാരതിനറിയുന്നില്ല. ബാഹ്യമായി ഈശ്വരൻ അന്വേഷിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു. അതാണ് മൂഢത്വം എന്ന് പറയുന്നത്.
1: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.

0: ജഡശക്തി ജഡാത്മിക രണ്ടുമേ ചേർത്ത് കൊടുക്കുക. ചിച്ഛക്തി എന്ന് ഇരിക്കുക, ജഡശക്തി എന്ന് ഇരിക്കുക. എന്നാ പറഞ്ഞത്? ചിച്ഛക്തി ചേതനാരൂപ ജഡശക്തി ജഡാത്മിക ദൃഢ വ്യപ്പശ്യാമ
1: അപരിച്ഛിന്ന ശക്തി വിശിഷ്ടത്വം അനന്ത ശക്തിത്വം.
0: അത് ഇപ്പൊ സ്തോത്രങ്ങളിലെല്ലാം ഇന്ന ശക്തിയെ ഒരു സ്ത്രീ രൂപമാക വർണ്ണനം പണി ഉപാസനയ്ക്കാക അപ്പി പണ്ടത് അത് ഇരിക്കട്ടോ. ഒരു ദേവിയാക വർണ്ണനം പണ്ടത് അതന്നെ വേറെ എന്നെ ഇതെല്ലാം അവളെന്നാ. ഇന്ന ഒരു ശക്തിയെ ഒരു സ്ത്രീ രൂപേണ പ്രകല്പ്യ ആരാധനാർത്ഥം വർണ്ണ്യത് സ്തോത്രേഷു. അതാ വിവിധം വർണ്ണനം ഭവതി. അഗ്രെ അഗ്രെ പഠാമ. അദ്യ സമാപനീയം. അപരിച്ഛിന്ന ശക്തി വിശിഷ്ടത്വം. അപരിച്ഛിന്ന ഇയം ശക്തി, അതൊക്കെ പരിച്ഛേദം കിടയാതെ, പരിച്ഛേദം റെസ്ട്രിക്ട് പണ്ടത് ഒന്നുമേ കിടയാതെ, ഇതിനാലെയും പരിച്ഛിന്നമില്ല. അപരിച്ഛിന്ന ശക്തി വിശിഷ്ടത്വം അനന്തശക്തിമത്വം. അനന്തശക്തി അനന്തം അനന്തം അസംഖ്യാകം ഇത്യർത്ഥേ പ്രയോഗ അസ്തി അനന്തശബ്ദസ്യ. എവ്വളവ് ചൊല്ല മുടിയാതെ അപ്പൊ അനന്തം ഇതി പദപ്രയോഗ അസ്തി. പരന്തു അത്ര തസ്മിൻ അർത്ഥേന അന്തോ നാമ പരിച്ഛേദ നവിദ്യതേ അന്തഃ യസ്യ സഹ അനന്തഃ അപരിച്ഛിന്നം ഇത്യർത്ഥേ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇത്യത്രാപി തഥൈവ. അന്യഥാ അന്യഥാ അനേകാനി ബ്രഹ്മാണി ഇതി ഖലു ഉത്തമം സ്യാത്. അനന്ത അനന്തത്വം നാമ അസംഖ്യാകത്വം ഇത്യർത്ഥശ്ചേത് ഏകം ബ്രഹ്മ ഇതി ത്യക്തം സ്യാത്. അതഃ തഥാ സഹ അർത്ഥാ തത്ര നാസ്തി.
1: പരന്തു അത്ര തു ശക്തിരേവ തഥാ ഉക്തം വക്തും ശക്യതേ.
0: ശക്തിരപി വിചിത്രാ ശക്തി ഉക്തം
1: വിവിധ ഇതി ഉക്തം അത്ര തു ശക്തിര വിവിധൈവ ശ്രൂയതേ.
0: ശക്തി വിഷയ വക്തും ശക്യതേ പരന്തു അനേകത്വം അപ്പൊ വക്തും ശക്യതേ. പദാന്തരേണ ഉക്തം ഖലു അത്രാപി വ്യാഖ്യാനം തഥാ നാപേക്ഷതേ ഏന അത്ര വിചിത്ര ശബ്ദേന തത്ര അനേകത്വം അനേകത്വം യദി വിവക്ഷിതം തദാനിമപി വിചിത്ര ഇതി ഉക്തം ഖലു. ഏകത്വം അപേക്ഷത ചേതപി ഔപാധിക ഭേദ ഇതി വക്തവ്യം ഭവതി. കാര്യഭേദേന ഏവം പ്രവർത്തനഭേദേന തദപി വക്തും ശക്യതേ. ദ്വൈതാപി അസ്തി നിരൂപണം പശ്യാമ.
1: അനന്താഭിരേവ ശക്തിഭിഃ ജഗതഃ ജനകം ശാസകം ച ബ്രഹ്മ ഭവതി.
0: അനന്താഭിരേവ ശക്തിഭിഃ അപരിച്ഛിന്നാഭിരേവ ശക്തിഭിഃ ജഗതഃ ജനകം ശാസകം ച ബ്രഹ്മ ഭവതി. സൃഷ്ടികർത്തൃ പരിപാലനകർത്തൃ ച ഭവതി. ശാസകം പരിപാലനകർത്തൃ ശാസകം ശാസക ഇല്ല ശാസകം ബ്രഹ്മ നപുംസകലിംഗം.
1: തഥാഹി ശ്രൂയതേ ഏകയേവ രുദ്രോ ന ദ്വിതീയായ തസ്ഥുഹു യ ഇമാ ലോക
0: തസ്ഥുഹു എന്ന് ഛാന്ദസ പ്രയോഗം. തസ്ഥുഹു എന്ന് വരണം. തസ്ഥുഹു ഇതി ഛാന്ദസം രൂപം.
1: യ ഇമാ ലോക
0: തസ്ഥുഹു എന്ന് തപ്പില്ലേ ബഹുവചനം. പദം ശരിയാത്താ ഇരിക്കാന അംഗ ശരിയാ വരാതെ തസ്ഥു
1: ഏക
0: ഇതി ഏകവചനം. തസ്ഥുഹു ബഹുവചനം. ഏകൈവ രുദ്രോ ഏകവചനം അതാണ് തസ്തുഹു എന്ന്
1: ഛാന്ദസീഭിർജനീഭിർ പരമശക്തി.
0: അത്ര കിഞ്ചിത് ഇതൊക്കെ അസ്തി തുരീയമിമം ലോകം ഈശത്തെ ഈശനീയുഹു ജനനീയുഹു അതൊന്നും കിടയാത. അത്ര കഥം വർത്തതേ ഇതം കുത്രത്യം വാക്യം ഇതി മയാപി നജ്ഞായത മയാ ദൃഷ്ടം ഏതാവത
1: പുഷ്പം സ്ഥീഷി
0: ഉപനിഷത് അസ്തി തത്ര മയാ ന പഠിത തത്ര ദൃഷ്ടം തത്ര സ്യാത്. അഥർവശിരാഹ ഇതി ഉപനിഷത് അസ്തി അതിലിരുന്ന് നിറയെ എടുത്തിരുക ഇതില് തത് ദ്രഷ്ടവ്യം എക്കുവാൻ തത്ര സ്യാത്. ഈശനീയുഹു ജനനീയുഹു തുരീയമിമം ലോകം ഈശതേ ഈശനീയുഹു ജനനീയുഹു. ഈശനീയുഹു ഇതി സുബന്ധപദം അത് തിങ്ങന്തമില്ല. ഈശനീയുഹു അസ്തി ഇത്യവതി പദം. അത്ര ഏതൈ വ്യാഖ്യാനം കൃതമസ്തി വ്യാഖ്യാകാരൈ ആചാര്യൈ ഛാ ഇമം ലോകം ശുദ്ധം ശുദ്ധമിശ്ര അശുദ്ധാത്മരൂപം ലോകത്രയം തുരീയം ഉക്തലോകത്രയാപേക്ഷയാ ചതുർത്ഥം ലോകത്രയം ഇത്യസ്യാപി കഞ്ചി വ്യാഖ്യാനം കൃതം. ഇമം ലോകം ശുദ്ധമിശ്ര അശുദ്ധ അദ്ധ്വരൂപം ലോകത്രയം ശുദ്ധവും മിശ്രവും അശുദ്ധവുമാ ഇരിക്കക്കൂടിയ ലോകത്രയം തത് തദപേക്ഷയാ അന്യത് തുരീയം ഉക്തലോകത്രയാപേക്ഷയാ ചതുർത്ഥം அத்வனாம்.

ഗുരുക്കളുടെ സംശയം ഇവിടെ ചർച്ച ചെയ്തത് വിജ്ഞാനോത്പത്തിയെ കുറിച്ച്, ഫലവത് നിശ്ചിത വിജ്ഞാന ഉത്പാദകശി. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ശ്രുതി തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ഫലവത്തായി നിശ്ചിത വിജ്ഞാനത്തെ ജനിപ്പിക്കുന്നുവെന്നും അത് ശ്രവിക്കുന്നവൻ്റെ ഉള്ളിൽ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിശ്ചിതമായ വിജ്ഞാനം, വിശേഷ വിജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ അത് ജനിപ്പിക്കുന്നു. അതുകൊണ്ടത് പ്രമാണമാണ്. പ്രമാണത്തിൽ നിന്നേ പ്രമേയം ഉണ്ടാകുന്നു. ഇത് സാർവലൗകികമായ സിദ്ധാന്തമാണ്. പ്രമ യഥാർത്ഥമായ അനുഭവം. ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഒരു പ്രമാണം വേണം. അതാണ് ഉണ്ടാകുന്നു. അതിൽ ശബ്ദത്തെയും ഒരു പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. കാരണം ശബ്ദത്തിൽ നിന്നും യഥാർത്ഥമായ ബോധം ഉണ്ടാകുന്നു. ഇവിടെ വിശേഷിച്ച് ശബ്ദം ആ ശ്രോതാവിൻ്റെ സ്വരൂപത്തെ തന്നെ ബോധിപ്പിക്കും. ആ ശബ്ദത്തിൽ നിന്നും ആ ശ്രോതാവിന് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാകുന്നു. ഒരു ശബ്ദം ഭ്രാന്തമായ അറിവുണ്ടാകും. സംശയം തുടങ്ങിയ കാര്യങ്ങൾ ശബ്ദത്തിൽ നിന്നുണ്ടാവാം. അത്തരം വിഷയങ്ങളെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ. ഇവിടെ ശബ്ദം അതല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് പ്രമാ അല്ലെങ്കിൽ യഥാർത്ഥമായ ജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ സ്വീകരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് അപ്രമേയമാണെങ്കിൽ, അപ്രമേയം എന്നതാണ് പരമാർത്ഥമെങ്കിലും, ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അതിനെ അപ്രമേയമെന്ന് ബോധിപ്പിച്ചാൽ മതി. അപ്രമേയമെന്ന് ബോധിക്കുന്നത് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം. അവിഷയം എന്ന് ബോധിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥമായ ജ്ഞാനം. ഇനി സച്ചിദാനന്ദ രൂപമാണ് എന്ന് ബോധിപ്പിച്ചാലും അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണ്. എന്തുകൊണ്ടത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതിനാണ് പ്രാധാന്യം. തന്നെ സംബന്ധിച്ച് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഓരോ ജീവനും ഓരോ ശ്രോതാവും എങ്ങനെയാണോ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച്, ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഭ്രമാത്മകമായ, സംശയാത്മകമായ അല്ലെങ്കിൽ ഭാവനാത്മകമായ ഈ ജ്ഞാനത്തെ സ്വീകരിക്കുന്നത്. ലൗകികമായ കാര്യങ്ങളിൽ അങ്ങനെയാണല്ലോ. എപ്പോഴും നിശ്ചിതമായ ജ്ഞാനമല്ല, എപ്പോഴും ധരിക്കുന്നത് എപ്പോഴും ശരിയായ ജ്ഞാനമല്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് ചെറിയ ജ്ഞാനം ഉണ്ടാകും, അടുത്ത നിമിഷം അതിനെ സംബന്ധിച്ച് സംശയാത്മകമായ ജ്ഞാനം, ഭ്രമാത്മകമായ ജ്ഞാനം വരും. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ആ ജ്ഞാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? സ്ഥിരമായി പരമാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല. ജീവന്റെ സ്വാനുഭവമാണ്. ആധ്യാത്മികമായി എന്നുവെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ച്, ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് വേണ്ടി വരുന്നത് എന്താണ്? സാധ്യം എന്താണ്? സാധന ആധ്യാത്മികമായ ജ്ഞാനത്തിൻ്റെ ഫലം. അതാണ് ഇവിടെ പറഞ്ഞ ഫലവത്. എന്താണ് ഇതിൻ്റെ ഫലം? ആ ജ്ഞാനത്തിൽ എന്താണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം? എന്താണ് ജ്ഞാനത്തിൻ്റെ ഹേതു? ഇത്തരം കാര്യങ്ങളിൽ ആധ്യാത്മികമായി ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ ഭ്രമമാണ്. ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിൽ കുറച്ച് യഥാർത്ഥമായ ജ്ഞാനവും വരും, പിന്നീട് കുറച്ച് ഭ്രമവും വരും. പുസ്തകത്തെ ചില പുസ്തകം തുറയുന്നു, ചിലപ്പോൾ ഭ്രാന്തി കൊണ്ട് ഇതൊരു തുണി കഷ്ണമാണെന്നും തോന്നും. പക്ഷെ അത് ഭാഗികമാണ്. ആധ്യാത്മികമായി അങ്ങനെയല്ല. ആത്മാവിനെ സംബന്ധിച്ച് ആ ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് ഭ്രമാത്മകമാണ്. പൂർണ്ണമായും ആരും തന്നെ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല. ശ്രുതി ഉപദേശിക്കാതെ, ശ്രുതി ഉപദേശിക്കുന്നത് വരെ പലതാണ്. എന്താണ് ആത്മാവ്? എന്താണ് ആത്മാ സാക്ഷാത്കാരം? എന്താണ് ഇതിൻ്റെ എല്ലാ സ്വരൂപം? എന്താണ് ഇതിൻ്റെ എല്ലാ ഹേതു? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവിടെ എന്താണോ ഒന്നുകിൽ ഭ്രാന്തമായ ജ്ഞാനം അല്ലെങ്കിൽ അപ്രാമാണികമായ ഭാവനകൾ, കൽപ്പനകൾ. ഇനി എന്തെങ്കിലും ബോധം തന്നെക്കുറിച്ചുണ്ടായാലും അവിടെ സംശയം, വിപര്യം തുടങ്ങിയ ഇവയോട് കൂടി വരുന്ന ബോധം. ആത്മാവിനെ സംബന്ധിച്ചുള്ള ഇത്
ഈ ഭാവനകളും കൽപ്പനകളും അല്ല. സാധാരണ ഒരുവന്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ്, ഈ ഭാവനകളിലും കൽപ്പനകളിലും ഒക്കെ അറിയും. പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല. ഗുരു, ശാസ്ത്രം തുടങ്ങിയ ഉപായങ്ങളെ സംബന്ധിച്ചും ഭ്രമമാണ്. അവിടെയും പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. അത് ജീവൻ അതിനാണ് താല്പര്യം. ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിലാണ് താല്പര്യം. അത് പരമാർത്ഥമല്ല, ഉപയോഗിക്കുന്നതാണെന്ന് പറയാം, പക്ഷെ അതിലാണ് താല്പര്യം. ആ ലോകത്തിലായിരിക്കും, അതിൻ്റെ ഭാവനയിലായിരിക്കും. അതുപോലെ ഇവിടെ ശ്രുതി പരമാർത്ഥത്തെ ബോധിക്കാത്തിടത്തോളം കാലം ആധ്യാത്മികമായ സാധ്യ സാധനങ്ങളിലെല്ലാം ഭ്രമമാണ്, ഭ്രാന്തിയാണ്. അവിടെ ശ്രുതി എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതിൻ്റെ സ്വരൂപം എന്നതാണ്? അതൊന്നു മാത്രമേ ഉള്ളൂ പരമാർത്ഥം. ബാക്കി എന്തെല്ലാം താൻ ധരിച്ചിട്ടുണ്ടോ അതെല്ലാം ഭ്രമാത്മകമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞു ഫലവത്. പരമാർത്ഥത്തിൽ മാത്രമേ ഫലമുള്ളൂ. അപ്പോൾ എന്താണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം?

യഥാർത്ഥത്തിലുള്ള ഉപായം ശ്രവണമാണ്. സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ വേദത്തെ മുഴുവൻ നിങ്ങൾക്ക് തള്ളിക്കളയേണ്ടി വരും. തദപ്രാമണ്യച്ച ദർശപൂർണ്ണ മാസാദി വാക്യേഷത്തോ വിശ്രംഭ. നിങ്ങൾ എന്തിനു വേദം ശ്രവിക്കണം? ഇവിടെ തത്വമസി എന്ന് ബോധിപ്പിച്ചപ്പോൾ അത് തന്റെ സ്വരൂപത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്, അത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ബാക്കി എല്ലാം അനർത്ഥമാണ്. വേദത്തെ നിങ്ങൾക്ക് എങ്ങനെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന ദർശപൂർണ്ണ മാസവാക്യം, അതിൽ നിന്നുണ്ടാകുന്ന ആ അറിവിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ യാഗം ചെയ്യുന്നതും സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നതും എല്ലാം. അപ്പം അതിൽ വിശ്വാസമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്വസ്വരൂപത്തെ കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു വാക്യത്തെ നിങ്ങൾ പ്രാമാണികമായി എന്ന് വെച്ചാൽ ഇത് ശരിയായ അനുഭവത്തെയാണ് നൽകുന്നതെന്ന് നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ വേദത്തെ മുഴുവൻ തള്ളിക്കളയേണ്ടി വരും. നിങ്ങളുടെ വേദത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധിവാക്യത്തെ സ്വീകരിക്കേണ്ടി വരും. തത്വമസി അത് സത്യത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് അംഗീകരിക്കേണ്ടി വരുമെന്നോ. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. നനു ദർശപൂർണ്ണ മാസാദിവാക്യാനാം പുരുഷ പ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വ പ്രാമാണി പറയുന്നു. ദർശപൂർണ്ണ മാസവാക്യങ്ങൾ, അതായത് വേദത്തിലെ ആ കർമ്മകാണ്ഡത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർമ്മത്തെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ്. അത് തന്നെ ആധ്യാത്മികമായി പറയുമ്പോൾ ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളൊഴുതെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ സ്വീകരിക്കും. കർമ്മവും മറ്റുപാസനകളും മറ്റനുഷ്ഠാന പദ്ധതികളും എല്ലാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു ഭാഗത്ത് മീമാംസകൻ, വേറൊരു ഭാഗത്ത് അദ്വൈതി. ഇത് ആധ്യാത്മികതയുടെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. ഒരു ഭാഗത്ത് കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉപാസനകൾ, നിരവധി കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടാവും, ഒരുപാട് അനുഷ്ഠിക്കാനുണ്ട്. അതിൽ ആസ്ഥ ഉണ്ട്. മറിച്ച് ആധ്യാത്മികത്തിൻ്റെ തന്നെ മറ്റൊരു ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നു, ഇതാണ് പരമാർത്ഥം, സത്യത്തെ ബോധിപ്പിക്കുന്നു, അത് നാണില്ല. എന്നാൽ ഒരുവന്റെ മനസ്സ് മറ്റുള്ളതിലെല്ലാം മുഴുകിയിരിക്കാൻ തയ്യാറാണ്, പക്ഷെ ഇതിലേക്ക് ശ്രദ്ധ വരുന്നുണ്ട്. എന്തുകൊണ്ടാണോ അതിനവർ പറയുന്നത്, അതെല്ലാം ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി അത് ജപിക്കാം, എന്തെങ്കിലും സംഭവിക്കുന്ന ആളെ പ്രതീക്ഷയ്ക്ക് പകരം ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാം. പലതിനും ദുഷ്ടമായ പ്രത്യക്ഷമായ ഫലങ്ങൾ തന്നെയുണ്ട്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നു, എല്ലാ ഫലങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നു, കേവല സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അത് പരമാർത്ഥമാണെങ്കിലും ഈ ലൗകിക വാസനയുള്ള ആധ്യാത്മികതയുടെ ലൗകിക വാസന അതുള്ള ഒരു ജീവൻ അതൊന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരമാർത്ഥത്തെ അവൻ നിഷേധിക്കും. അതുപോലെ എന്താണ്, ഉള്ളം കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്താൽ അവൻ ദൂരെ എറിഞ്ഞിട്ട് പുറം കൈ നക്കും, വാസനയാണ്, ശീലമാണ്, അതവൻ സ്വീകരിക്കാൻ തയ്യാറാകത്തില്ല. പറയുന്നു ഫലമുള്ളതിന് ഞാൻ സ്വീകരിക്കുന്നു, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ വേണം, സംസ്കാരം അതാണ്, അതവൻ്റെ വാസനയാണ്. അതുകൊണ്ട് ദർശപൂർണ്ണ മാസാദി വാക്യാന ഈ വാക്യങ്ങളെല്ലാം പുരുഷപ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വം, അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷേ പുരുഷപ്രവൃത്തിക്കുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കർമ്മം വേണം, പ്രവൃത്തി വേണം. ഏതൊന്നിനെ മഹത്തായി ശ്രേഷ്ഠമായി കരുതുന്നു, മനസ്സും വാക്കും പ്രവൃത്തിയെല്ലാം അവിടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠാനങ്ങളെ ആധ്യാത്മികമായാലും ശരി, അതിനെ ശ്രേഷ്ഠമായി കണ്ടാൽ അവിടെ നിൽക്കും. വൈദികന്റെ സ്ഥിതി അത് തന്നെ, കർമ്മത്തെ ശ്രേഷ്ഠമായി കാണുന്നു, അതിനെക്കുറിച്ച് ബോധിപ്പിക്കുന്ന സ്വീകരിക്കാൻ തയ്യാറുമാണെന്നും അത് പ്രമാണമാണ്. പുരുഷപ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വ പ്രാമാണ്യം, മറിച്ച് ഇത് പ്രമാണമാകത്തില്ല. ഇവിടെ എന്താ ചെയ്യാനുള്ളത്? കേട്ടാ മതി എന്ന് പറയുന്നു. ഇതാണോ ആധ്യാത്മികത എന്ന് ചോദിച്ചു. ഇതാണോ ആത്മനിഷ്ഠ? ആത്മവിജ്ഞാന വാക്യേഷു തന്നാസ്തി, ആത്മവിജ്ഞാന വാക്യങ്ങളിൽ ഒന്നുമില്ല, പറയുന്നു കേൾക്കുക, ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയുന്നു. അത് പ്രമാണമാണ്. ഇവിടെ പ്രമേയം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സ്വീകരിക്കാൻ തയ്യാറല്ല. തന്നാസ്തി എന്നാ, മറ്റു കാര്യങ്ങളെപ്പോലെ ഇവിടെ ഉപാധേയമായിട്ടൊന്നും സ്വീകാര്യമായിട്ടൊന്നും തന്നെ കാണുന്നില്ല ശ്രോതാവ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും പറയുക, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പറയുന്നു സത്യമേവം, നിങ്ങൾ പറഞ്ഞ സത്യം. ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് സത്യം പാഠം എന്നെല്ലാം പറഞ്ഞാൽ പൂർണ്ണ സത്യം എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നതിനെ കുറിച്ച്.

0: കാര്യങ്ങളുണ്ട്. എന്നാൽ നിഷദോഷ, നിങ്ങൾ കരുതുന്ന ദോഷമൊന്നും ഇവിടെ എന്തെങ്കിലും ചെയ്തേ തീരൂ, ഇവിടെ എന്തെങ്കിലും അനുഷ്ഠിച്ചേ മതിയാവൂ, കേവലം ഇത് കേട്ടാൽ പോരാ എന്ന് പറയാറുണ്ടല്ലോ. ഇതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ കുറെ ശാസ്ത്ര ശ്രവിച്ചു, കുറെ അറിവുണ്ടായി, അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ആധ്യാത്മികമായി എന്തെങ്കിലും നേടണമെങ്കിൽ വേറെ കാര്യങ്ങൾ പലതും ഉണ്ട്, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതല്ല എന്ന് പറയാറുണ്ടല്ലോ. അതിനിവിടെ നിഷേധിക്കുകയാണ് നേഷദോഷ. നിങ്ങൾ പറയുന്ന പോലെയാണ് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? പ്രാമാണ്യ കാരണ ഉപത്തേഹി. എന്താണത് പ്രാമാണ്യ കാരണ ഉപത്തി? പ്രാമാണ്യ കാരണം ച യഥോക്തമേവ നാന്യൻ. എന്തുകൊണ്ട് ഇതിനെ പ്രമാണമായി സ്വീകരിക്കുന്നു ഈ വാക്യത്തെ? ആ വാക്യം പ്രമേയമുണ്ടാക്കുന്നു. അത് പറഞ്ഞു ഫലവത് വിജ്ഞാനം. ആ ഫലവത്തായ വിജ്ഞാനം അതുണ്ടാക്കുന്നത് കൊണ്ട് ആണ് അതിനെ പ്രമാണമായി സ്വീകരിക്കുന്നത്. ഇതിൽ ഫലമുണ്ട്, നിഷ്ഫലമായ ഒരു കാര്യത്തെ അല്ല പറയുന്നു. ഏതൊരുവനാണോ ഇതിനെ ശരിയായി ബോധിക്കുന്നത്, ശ്രുതി പറയുന്ന തത്വമസിയുടെ താല്പര്യത്തെ ബോധിക്കുന്നത്, അവന്റെ ഫലം എന്ന് പറയുന്നത് അവന്റെ മുക്തിയാണ്. അതിന് കാത്തിരുന്നു വരുന്ന സാധനമല്ല. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മുമ്പ്, ഒരിടത്ത് പറഞ്ഞു എന്താണോ ശ്രവണ സമകാലമേവ വിജ്ഞാനം അത് പറഞ്ഞു. അതൊന്ന് പറഞ്ഞു ശ്രവണകാലത്തിൽ തന്നെ വിജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ രണ്ട് കാലമില്ല, ഇന്ന് ശ്രവിക്കുക നാളെ വിജ്ഞാനം ഉണ്ടായിരുന്നു. കാരണം ശ്രവണത്തിൽ ബോധിപ്പിക്കുന്നത് ആണ് വിജ്ഞാനം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞ എന്താണ് വിജ്ഞാന സമകാലമേവ അജ്ഞാനം. ഇവിടുത്തെ വെളിച്ചം വരുന്ന കാലത്ത് തന്നെ ഇരുള പോകുന്നു, പിന്നെ വെളിച്ചം വന്നിട്ട് ഇരുള പോകാൻ കാലതാമസമില്ല. വെളിച്ചം ഇരുളിനെ പറഞ്ഞുവിടാൻ വേണ്ടി പ്രതീക്ഷിക്കാറില്ല. അത് രണ്ടും എന്ന് പറയുന്നു. ഇത് രണ്ടും എന്താണ് വ്യക്തമാക്കുന്നത്? ഈ ശ്രവണം തത്കാലത്ത് ഫലത്തെ കൊടുക്കുന്നു, അതിൽ നിന്ന് വിജ്ഞാനം ഉണ്ടായാൽ, അത് അതിൽ നിന്ന് സ്വസ്വരൂപത്തെ ശരിയായി ബോധിച്ചാൽ, ആ ബോധിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അജ്ഞാന നാശം, അല്ലെങ്കിൽ സംസാര നിവൃത്തി. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചത് എന്താ സംസാര നിവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നു? അത് സംഭവിക്കുന്നു. ഇതാണ് അദ്വൈതത്തിൻ്റെ നില. അതുകൊണ്ട് പ്രാമാണ്യ കാരണം, അങ്ങനെ ഫലവത്തായ ഒരു വിജ്ഞാനം, അതെന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ പറയുന്നില്ലേ എന്നുള്ളതാണ്. വേദം പൂർണ്ണമായും പ്രാമാണികം തന്നെ. എന്തെങ്കിലും ചെയ്യാൻ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന വേദവും പ്രാമാണികം തന്നെ. കാരണം ഈ പറയുന്ന പരമാർത്ഥ ബോധത്തിന് ഒരുവൻ യോഗ്യതയില്ലെങ്കിൽ അവനെന്ത് ചെയ്യും? അവന് കർമ്മങ്ങളുണ്ട്. അപ്പം അതിനുവേണ്ടി ദർശപൂർണ്ണ മാസവാക്യങ്ങൾ അവിടെ ഉപയോഗിച്ചോളൂ. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ധർമ്മ ജിജ്ഞാസയുള്ളവനോടത്തല്ല, ഇവിടെ പറയുന്നത് ബ്രഹ്മ ജിജ്ഞാസ ഉള്ളവനോടാണ്. പരമാർത്ഥത്തെ അറിയണം, അല്ലെങ്കിൽ ആധ്യാത്മികമായ ജിജ്ഞാസ. ആധ്യാത്മിക ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, തന്നെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ. സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നുമല്ല, തന്നെക്കുറിച്ചുള്ള ജിജ്ഞാസ ഒരുവനിൽ ഉണർന്നു കഴിഞ്ഞാൽ അതൊരു ലക്ഷണമാണ്, ഒരു അടയാളമാണ്. എന്താണ് ഇനി ഉത്തരകാണ്ഡം പൂർവ്വകാണ്ഡമല്ല, ഉപനിഷത്താണ് ശ്രമിക്കേണ്ടത്. അവിടെ നിന്ന് താൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ ജിജ്ഞാസയുള്ളത്, അതുകൊണ്ടല്ലേ സാധന ചതുഷ്ടയ സമ്പത്ത്. ആ ജിജ്ഞാസ ഒരു യോഗ്യതയായി പറഞ്ഞിരിക്കുന്നു. ആ ജിജ്ഞാസയുള്ള വിഷയത്തെ ശ്രവിക്കുക, ജിജ്ഞാസയുള്ളവന് അത് മനസ്സിലാവും. അപ്പം അത് ഫലവത്തായ വിജ്ഞാനം അവനുണ്ടാക്കും. ഇതല്ലാതെ ഇത് പ്രമാണമാണോ അതോ അപ്രമാണമാണോ എന്ന് പറഞ്ഞാൽ ഈ വേദവാക്യങ്ങൾ കേട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു തർക്ക വിഷയം ഇവിടെ മറ്റൊന്നുമില്ല. ജിജ്ഞാസമാണ് യോഗ്യനാണെങ്കിൽ അവൻ ഇത് ശ്രവിക്കും. ശ്രവിച്ചാൽ അവൻ പരമാർത്ഥത്തെ ബോധിക്കും. യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യം പ്രമാണം തന്നെയാണ്. അലങ്കാരശ്ചായം ഇത് സർവപ്രവൃത്തി ബീജ നിരൂപത ഫലവും വിജ്ഞാന ഉത്പാദകത്വം ആത്മപ്രതിപാദക വാക്യാനാം അപ്രാമാണ്യ കാരണം എന്ന് പറയുന്നു. ഈ ശ്രുതിയിൽ വരുന്ന, വിശേഷിച്ചും ഉപനിഷത്തുകളിൽ വരുന്ന നൂറുകണക്കിന് വാക്യം ഇതെല്ലാം ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയും ആത്മസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊന്നും പിന്നീട് എനിക്ക് അനുഷ്ഠിക്കാനൊന്നുമില്ല എന്നാ. തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അന്യന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ രണ്ടുമില്ല. തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്നും ചെയ്യാനില്ല. എന്താണ് ആത്മാ സ്വസ്വരൂപം കർമ്മവിമുക്തമാണ്. പിന്നെ തനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും? സാധ്യമല്ല. അന്യന് വേണ്ടി ചെയ്യാൻ പറ്റുമില്ല. അന്യനില്ല അവിടെ. അജ്ഞൻ താൻ അന്യൻ എന്നുള്ള ഭേദം കൊണ്ട് എന്താണ് ചിലപ്പോൾ സ്വാർത്ഥമായും തനിക്ക് വേണ്ടിയും ചിലപ്പോൾ അന്യന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്താണ്? തന്നെ കുറിച്ചുള്ള അജ്ഞതയാണ്, അന്യനെന്നുള്ള ബോധമാണ്, താൻ അന്യെന്നുള്ള ഭേദബോധമാണ്. അജ്ഞാനപ്രേരിതമായിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സർവ പ്രവൃത്തി ബീജ നിരോധം, താൻ അന്യൻ എന്നുള്ള ഈ ഭേദത്തിന് സ്വാർത്ഥമായും പരാർത്ഥമായും കർമ്മം ചെയ്യുന്നതിനുള്ള ഹേതു, അതാണ് പ്രവൃത്തി ബീജം. പ്രവൃത്തി രണ്ടു തരത്തിലേ ഉള്ളൂ, ഒന്നിൽ സ്വാർത്ഥം അല്ലെങ്കിൽ പരാർത്ഥം. ഈ രണ്ട് പ്രവൃത്തിക്കും ബീജമായിരിക്കുന്ന എന്താണ്? സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം. അത് നിരോധം, അതിനില്ലാതാക്കി എന്ത്? ഈ വേദാന്ത വാക്യശ്രവണം ആണ് സർവപ്രവൃത്തി ബീജ നിരോധം. അതാണ് ഇതിന്റെ ഫലം. തന്നെക്കുറിച്ചുള്ള ആ വിവേകം മാറുക, അതാണ് ഫലം. ജ്ഞാനത്തിന്റെ ഫലം, വെളിച്ചത്തിന്റെ ഫലം, ഇരുട്ടിനെ നശിപ്പിക്കുക, വസ്തുക്കളെ പ്രത്യക്ഷമാക്കുക. ഇവിടെ ജ്ഞാനത്തിന്റെ ഫലം സർവപ്രവൃത്തിക്കും ബീജമായിരിക്കുന്ന ആ ജ്ഞാനത്തെ നശിപ്പിച്ച് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. വിജ്ഞാന ഉത്പാദകത്വം. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ ആക്ഷേപങ്ങളും ഞങ്ങളതിനെ അലങ്കാരമായി സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ദൂഷണമല്ല, ഭൂഷണമാണ് എന്നർത്ഥം. അപ്പം അദ്വൈതിയുടെ പേരിൽ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ശരി, ഈ വിഷയത്തെ സംബന്ധിച്ച് കർമ്മം ചെയ്യുന്നില്ല, അയാൾ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നില്ല, അയാൾ ധ്യാനിക്കുന്നില്ല, അയാൾ ജപിക്കുന്നില്ല എന്ന് തുടങ്ങി ആധ്യാത്മികമായ അധിക്ഷേപങ്ങൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതെല്ലാം എന്താണ്? അലങ്കാരസ്ഥായം. ഞങ്ങളതിനൊരു അലങ്കാരമായി സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ആത്മപ്രതിപാദക വാക്യാണ്. ആത്മപ്രതിപാദക വാക്യങ്ങൾ ഫലവത്തായ വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഇനിയൊരു ഫലത്തിന്റെ ആവശ്യമില്ല. ഒന്നിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം അവിടെ ശേഷിക്കുന്നില്ല. ഒരുവൻ സ്വയം തന്റെ ബോധം കൊണ്ട്, താൻ നേടിയ അറിവുകൊണ്ട് സ്വയം കൃതാർത്ഥത അനുഭവിക്കുകയാണെങ്കിൽ, കൃതകൃത്യത അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ പരന്റെ ആരോപണങ്ങളിൽ എന്താ ഫലമുള്ളത്? അതിനെന്തിനു കണക്കാക്കുന്നു? അതിൽ അയാൾ ശ്രദ്ധിക്കുന്നില്ല. അക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുന്നു, അക്കാര്യത്തിൽ ഉദാസീനനായിരിക്കും. അവിടെ അനുകൂലമായോ പ്രതികൂലമായോ സ്തുതിച്ചാൽ സന്തോഷിക്കുകയും നിന്ദിച്ചാൽ ദുഃഖിക്കുകയും ചെയ്യുന്ന മനസ്സല്ല തത്വജ്ഞൻ. അതുകൊണ്ടെന്താണ്? ഈ നിന്ദാസ്തുതികളെല്ലാം അലങ്കാരമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാക്യ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അതാണ് പരമാർത്ഥം എന്നറിയുന്നവനെ സംബന്ധിച്ച് ഈ വാക്യങ്ങളൊന്നും അപ്രമാണമല്ല, പ്രമാണം തന്നെയാണ്. ഇനി മുമ്പ് ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് വന്ന ഒരു വിഷയത്തെ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, ആരംഭിക്കുന്ന സ്ഥലത്ത് ആത്മീയത്തെയോ ഉപാസീതേതി അപൂർവ വിധി പക്ഷേ പ്രാപ്തത്വ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമ ആത്മേതി സ്വയം വിജ്ഞാനമയ ഇത്യവമാതി ആത്മപ്രതിപാദന പരാഭീശ്വരധിർ ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം. ഇത് ആത്മീയത്തെയോ ഉപാസിക അവിടെ പറഞ്ഞ ആത്മനിഷ്ഠനായിരിക്കുക, ആത്മബോധത്തോടുകൂടിയിരിക്കുക. ഇത് ഒരു അപൂർവമായ ഒരു വിധിയല്ല, ഇത് പ്രാപ്തമാണ്. ആ വിഷയത്തെ ഇവിടെ വീണ്ടും പറയുകയാണ്. ഉക്തം വിജ്ഞായ പ്രജ്ഞാം കുർവീത ഇത്യാദി വചനാനാം വാക്യാർത്ഥ വിജ്ഞാന വ്യതിരേകേണ ഉപാസനാർത്ഥത്വമിതി. വിജ്ഞായ പ്രജ്ഞാം കുർവീത തുടങ്ങിയ ഭാഗങ്ങൾ ഇത് ഉപാസനയല്ല എന്നാണ് ഇതുവരെ സമർത്ഥിച്ചത്. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു, അതുകൊണ്ട് അതിനുശേഷം പിന്നീട് ഉപാസിക്കേണ്ട ആവശ്യമില്ല, ആത്മാവിനെ പിന്നീട് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വിജ്ഞായ പ്രജ്ഞാം കുർവീത എന്ന് പറയുന്നത് ഏതെങ്കിലും ക്രിയയെ, കർമ്മത്തെ, അത് മാനസികമായ ക്രിയയായാലും ശരി, അതിനെ വിധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണെന്നും പറയാം. അത് പക്ഷെ എങ്ങനെയാണെന്ന് വിശദീകരിക്കും. വാക്യാർത്ഥ വിജ്ഞാനം വ്യതിരിക്കുകയാണ് ഉപാസനാർത്ഥത്വം ഇതി സത്യമേത. അങ്ങനെ പറഞ്ഞതിനും ചില കാര്യങ്ങളുണ്ട്. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? സാധാരണ പറയുന്നത് പോലെയുള്ള ധ്യാന സമ്പ്രദായങ്ങളോ മനന സമ്പ്രദായങ്ങളോ ഒന്നുമല്ല ഇവിടെ പറയുന്നു. നിങ്ങൾ പറയുന്നതിന് ശരിയാണ്, വിജ്ഞായ പ്രജ്ഞ കുർവീത എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ഉപാസനമുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കുന്നു. യദ്യപ്യവം ശരീരാരംഭകസ്യ കർമ്മണോ നിയത ഫലവത്വ സമ്യജ്ഞാന പ്രാപ്തവുമപി സത്യമേത് കിന്തു എന്ന അപൂർവവിദ്യ അർത്ഥത പക്ഷേ പ്രാപ്തസ്യ നിയമാർത്ഥത ഏവ. ഇതൊരു അപൂർവവിദ്യയല്ല. അതായത് അപൂർവവിധി എന്ന് പറയുമ്പോൾ എങ്ങനെ, ആദ്യം ബാക്കി ശ്രവിച്ചു അവിടെ, അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, പിന്നെ ധ്യാനിക്കുന്നു. കാരണം ശ്രുതി ബോധിപ്പിച്ചത് ആത്മാവിനെയാണ്, ആത്മാവിനെ ബോധിച്ചില്ല. ബോധിക്കാത്തത് കൊണ്ട് ധ്യാനിച്ചതിനെ യോഗികൾ പറയുന്ന പോലെ ചിത്തവൃത്തി നിരോധത്തിലൂടെ സമാധി പ്രാപിച്ച് സമാധിയിൽ നിന്ന് ജ്ഞാനമുണ്ടായി, ആ ജ്ഞാനമാണ് സാക്ഷാത്കാരം. അങ്ങനെയല്ല, ആ രീതിയിലല്ല ഇവിടെ പറയുന്നത്. ജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ട് ധ്യാനിച്ച് ഉപാസിച്ച് അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാക്കാന്നുള്ളതിനാണ് നേരത്തെ നിഷേധിച്ചത്. ഇവിടെ അങ്ങനെയല്ല, അപൂർവവിധി അർത്ഥത. ഇത് അപൂർവവിധിയല്ല. യാഗത്തെക്കുറിച്ച് ഒരു തരത്തിലും അറിയാൻ വഴിയില്ല. യാഗജന്യമായ അധിഷ്ഠത്തെക്കുറിച്ച് അറിയാനും വേറെ ഒരു വഴിയില്ല. അതിൻ്റെ ഫലമായ സ്വർഗത്തെക്കുറിച്ച് അറിയാനും വഴിയില്ല. അതുകൊണ്ട് വേദത്തെ ആശ്രയിക്കുന്നു, വേദത്തിൽ നിന്ന് അറിവുണ്ടാകുന്നു, അറിഞ്ഞിട്ട് യാഗം ചെയ്യുന്നു, അപൂർവത്തെ ഉണ്ടാക്കുന്നു, സ്വർഗത്തെ പ്രാപിക്കുന്നു. അവിടെയൊക്കെ അപൂർവമാണല്ലോ, അതുകൊണ്ട് അതെല്ലാം അപൂർവവിദ്യകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, പക്ഷയപ്രാപ്തസ്യ നിയമാർത്ഥത. ഇവിടെ ഒരു നിയമം വയ്ക്കുന്നു. അറിയാത്തത് കൊണ്ട് ധ്യാനിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മറിച്ച് എന്താ നിയമം എന്ന് പറയുന്നു, അത് പറയുന്നു, കഥം പുനരുപാസനസ്യ പക്ഷപ്രാപ്തർ യാവത പരിശേഷ ആത്മവിജ്ഞാന സ്മൃതി സന്തതി നിത്യവേത്യഭീതം. ഇവിടെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇതിന് ഉപാസന എന്ന് പറയുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഒന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം, മറ്റൊന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ആത്മനിഷ്ഠ. ഇടിപ്പ് ഇതിൽ ഏതിനെ അസ്വീകരിച്ചിരിക്കുന്നു? സ്വരൂപസ്ഥിതിയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഉപാസന എന്ന് പറയുന്നത്? മുമ്പ് പറഞ്ഞത് എന്താണ്, കദംബുനരുപാസനസ്യ പക്ഷപ്രാപ്തി. എന്ത് ഉപാസനയാണ് ഇവിടെ പ്രാപ്തമാകുന്നത്? പ്രജ്ഞാം കുർവീത എന്ന് പറഞ്ഞാൽ യവത പരിശേഷ്യാ ആത്മവിജ്ഞാന സ്മൃതി സന്തതർ നിത്യവീത്യഭീതം. നേരത്തെ എന്താ പറഞ്ഞത്? ശ്രുതിവാക്യം ശ്രവിക്കുന്നു, ശ്രവണത്തിൽ നിന്ന് ആത്മബോധം ഉണ്ടാകുന്നു, ആത്മവിജ്ഞാന സ്മൃതി രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് നിത്യേവ, പിന്നീട് ആത്മബോധം നശിച്ച് വീണ്ടും അവൻ അജ്ഞാനിയാകുന്നില്ല. പിന്നീട് വീണ്ടും കൂടെ ഒരു ഉപാസനയെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും പറയുന്നു. ഉപാസനയ്ക്ക് ഒരു സാധ്യതയുണ്ടെന്ന്, ശ്രവണത്തിൽ നിന്ന് ആത്മവിജ്ഞാന സ്മൃതി രണ്ടും ഉണ്ടായി, അത് നശിക്കുന്നുണ്ടെങ്കിൽ, അത് നിത്യമാണെങ്കിൽ പിന്നീട് എന്തിനു ഉപാസന? പറയുന്നു പാഠം, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും അങ്ങനെയാണ്, ഒരു കാര്യത്തെ വ്യക്തമായും പൂർണ്ണമായും പറയുന്നു, പക്ഷെ അതിൽ ഇനിയും അപൂർണമായ അവ്യക്തമായ അംശങ്ങൾ കണ്ടേക്കേ. നമ്മൾക്കൊരു കാര്യം കേൾക്കുമ്പോൾ അത് പൂർണ്ണമാണെന്ന് തോന്നിയാലും ചിന്തിക്കുമ്പോൾ അപൂർണമായി തോന്നും. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞു അത് ഒരു സാമാന്യമായ നിയമം, അതിന് അപവാദങ്ങൾ വരാം. അതെന്താണ്? യദ്യപ്യവും ശരീരാരംഭകസ്യ കർമ്മണോ നിയത ഫലത്വാദ് സമ്യക്ജ്ഞാന പ്രാപ്തവോ അപി അവശ്യം ഭാവിനി പ്രവർത്തനം വാങ്മനക്കായാന. ഇതാരാ ഇതെല്ലാം ശ്രവിക്കുന്നത്? തത്വമസി ശ്രവിക്കുന്നതായാലും ശരി, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായാലും ശരി, ധാര ഇതൊക്കെ ചെയ്യുന്ന ഒരു ജീവൻ, ശ്രോതാവായിരിക്കുന്ന ജീവൻ, ജീവനെന്ന് പറഞ്ഞാൽ ജന്മമെടുത്തവൻ, തസൃഷ്ടോ തദൈവ അനുപ്രാവശ്യ എന്ന് പറഞ്ഞതിനനുസരിച്ച് ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന ജീവനാണ് ഇവിടെ അധികാരിയായി ശ്രോതാവായി. ജീവൻ ശരീരത്തോടു കൂടിയവനാണ്. അന്ന് മുമ്പ് പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ശരീര താതാത്മ്യത്തോടു കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ശരീരാദി ഉപാധികളിലൂടെ ഉപലബ്ധമാകുന്നു, അവനാണ് ജീവൻ. ആ ജീവൻ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. പരമാർത്ഥം തുര്യൻ തന്നെ, ശരീര സംബന്ധിയല്ല, അസംഗനാണ്, നിർഗുണനാണ്, അതെല്ലാം ഒന്നും. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ ബീജ ദോഷ ബീജം അവിദ്യ, അതുകൊണ്ട് അവന് ശരീരത്താതെ അവൻ ശരീരത്തെ ഗ്രഹിച്ചു, ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്തു, കർമ്മങ്ങൾക്ക് ഫലമുണ്ടായി, സംസ്കാരമുണ്ടായി, അതനുസരിച്ച് വീണ്ടും ശരീരത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ പ്രാരബ്ധം അതാണ് ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഈ ശരീരത്തെ ഗ്രഹിക്കാൻ കാരണമായ കർമ്മം, അതാണ് പ്രാരബ്ധം. അത് ഒരു തത്വജ്ഞൻ സ്വസ്വരൂപത്തെ ഗ്രഹിച്ചവൻ ആ കർമ്മത്തിന് കൊടുക്കുന്ന പേരാണ് പ്രാരബ്ധം. അത് ആരംഭിച്ചു പോയി, ഒഴിവാക്കാൻ കഴിയുന്നില്ല. ആ കർമ്മത്തിന്റെ ഒരു ഗതിക്കനുസരിച്ച് അത് ഒഴിവായിക്കോളും. അതുവരെ അത് അംഗീകരിച്ചു മതിയാവും. തത്വജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതെന്തോ അതേ നശിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താ നശിക്കുന്നത്? സർവകർമ്മങ്ങളും നശിക്കും. സർവകർമ്മങ്ങളും നശിച്ചാലും കർമ്മഫല രൂപമായിരിക്കുന്ന ഈ ശരീരം, ഈ ശരീര സംബന്ധമായ പ്രവൃത്തികൾ, ഇതിന്റെ പ്രതീതി അത് നശിക്കുന്നില്ല. അജ്ഞാനം പ്രതീതിയിലില്ല, അത് നശിച്ചു. അജ്ഞോഹം എന്നുള്ള അനുഭവമല്ല പിന്നെ. മറിച്ച് എന്റെ സ്വരൂപത്തെക്കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയാദികളുമില്ല എന്നുള്ള ദൃഢ നിശ്ചയമാണ്. അത് നശിച്ചു. ഇരുള സർപ്പത്തെ കണ്ടു ഭയന്നു, ഉടനെ അവിടെ വെളിച്ചം കൊണ്ടുവന്നു, ഭയം മാറി. സർപ്പമല്ല കയറാണെന്ന് ബോധ്യപ്പെട്ടു, ഭയം മാറി. പക്ഷെ ഭയം മാറിയാലും ഭയത്തിന്റെ ഫലമായുണ്ടായ ശരീരത്തിന്റെ വിറയൽ തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും കുറച്ച് സമയം ഇവിടെ നിൽക്കുന്നു. പിന്നെന്താ അതിന്? വെളിച്ചം വന്നില്ലേ, ആ കുട്ടിയെ സമാധാനിപ്പിക്കണം. വെളിച്ചം വന്നില്ലേ, ഇതുവരെ നീ കണ്ടു പിശാചല്ല, നീ എന്തിനാ ഭയക്കുന്നത് എന്ന് പറഞ്ഞാലും കുട്ടി വീണ്ടും നില വിളിച്ചുകൊണ്ടിരിക്കും. എത്ര ബോധ്യപ്പെടുത്തിയാലും അതൊരു ശക്തിവിശേഷമാണ്, മനസ്സിന്റെ ഒരു ശക്തിവിശേഷമാണ്. ഒരിക്കലും അത് ബാധിച്ചാൽ ആ ബാധയിൽ നിന്ന് സ്വയം മുക്തനായാലും, വെളിച്ചം വന്ന് ഇരുള് മാറിയാലും, അതുണ്ടാക്കി തീർത്ത അനർത്ഥങ്ങൾ എളുപ്പം മാറുന്നില്ല. അതുപോലെ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതെന്തോ അത് നശിച്ചു. നശിച്ചാലും അതനുവർത്തിക്കുന്നു. അതിന് വേറൊന്നും പറയാനില്ല. എന്താണത്? ഈ പ്രകൃതിയുടെ നിയമം. ആ പ്രകൃതിയുടെ നിയമത്തിൽ തനിക്ക് കൈകടത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് ആ നിയമത്തിൽ, അത് നിയന്താവിന്റെ കയ്യിലാണ്. ആ പ്രകൃതിയുടെ നിയമത്തെ നിയമനം ചെയ്യുന്ന ഒരുവനുണ്ട്, അതാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ കയ്യിലാണ് ആ നിയമങ്ങളെല്ലാം. അതിന് തനിക്ക് കൈകടത്താൻ കഴിയത്തില്ല, ജീവന് കഴിയത്തില്ല. അവന് പരമാവധി ചെയ്യാമെന്നുള്ളത് എന്താണ്? പരമാർത്ഥത്തെ എന്തെന്ന് ബോധിപ്പിക്കുക. ഈശ്വരനാകാൻ കഴിയത്തില്ല, സർവജ്ഞനും സർവശക്തനൊന്നും ആകാൻ അവന് കഴിയത്തില്ല. അവന് ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയത്തില്ല. ജ്ഞാനം അത് സാധ്യമാണ്, അത് ശ്രവണം കൊണ്ട് സാധ്യമാണ്. ബാക്കി ഈശ്വരീയമായ നിയമം അനുസരിച്ച്. എന്താ ഈശ്വരീയമായ നിയമം? ഇന്ന കർമ്മം, ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, ഈ തരത്തിലുള്ള വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ശരീരം ഉണ്ടായത്, ജന്മം ഉണ്ടായത്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി തന്നെ ഈ ശരീരത്തിലെ പ്രവൃത്തികൾ നടക്കും. അതിന് വിധേയമായി മാത്രമേ ഈ ശരീരത്തിന്റെ നാശം ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെയായാലും ശരി, ഏത് തരത്തിൽ നശിച്ചാലും ശരി, അതിന്റെ സ്വാഭാവികമായ പരിണാമത്തിലൂടെയുള്ള നാശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നാശമോ എന്തായാലും ശരി, അത് അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നു. തത്വജ്ഞാനിക്കും വെളിച്ചം കൊണ്ട് ഇരുൾ നശിക്കുന്നു, ഭയകമ്പാദികൾ അനുവർത്തിക്കുന്നു. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടം. യുക്തിഭംഗം വരത്തില്ല. എന്തുകൊണ്ട്? കാരണം നശിച്ചിട്ടും കാര്യം തുടരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, സ്വപ്നമാണെന്ന് ബോധ്യമായി, അവിടെ വാസ്തവത്തിൽ പ്രേതം വന്നില്ല. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലും ശരീരം വിറയ്ക്കുന്നു, ശരീരത്തിൽ കമ്പനം, ഭയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു, ഉള്ളു തന്നെ വീണ്ടും പിടയ്ക്കുന്നു. കുറച്ച് സമയത്തേക്ക് ഇന്ന് അതിൽ നിന്ന് മോചിതനാകാൻ, സ്വതന്ത്രനാകാൻ അല്പസമയമെടുത്തെന്ന് പറയുന്നു. ഇതുപോലെ ഇതൊരു ചെറിയ കാര്യം, സ്വപ്നം ഏതോ ഒരു ക്ഷണാർത്ഥത്തിൽ സംഭവിച്ചതാണ്, കാലം നിർണയം ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്തിൽ സംഭവിച്ചതാണ്. എന്നിട്ടും അത് സംഭവിച്ച കാലത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് ഈ കാലവുമായിട്ടൊരു ബന്ധം കൂടിയില്ല. എന്നാലും ഈ കാലത്തിൽ, ഈ ജാഗ്രതത്തിൽ അത് വീണ്ടും ദീർഘകാലം തുടരുന്നു. സ്വപ്നജന്യമായ ഭയകമ്പാദികൾ അതുപോലെ ഇവിടെ അനാദിയായി കർമ്മം ഫലം, കർമ്മം ഫലം എന്നിങ്ങനെ ആ ജീവൻ എന്റെ സംസരണം ഇങ്ങനെ തുടർന്നു വന്നു. അവിടെ ഒരു ജന്മത്തിൽ അവന് ഈശ്വര അനുഗ്രഹം കൊണ്ട്, ഗുരു കൃപ കൊണ്ട് അവന് ഈ ബോധമുണ്ടായി, അവന്റെ അവിവേകം നശിച്ചു. അത് പ്രാരബ്ധം ഒഴിയുന്നതിനുള്ള കാരണമല്ല, അതുകൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Sage Upamanyu, the Exalted Devotee of Lord Shiva, presented by Karthik Ramachandran Seshadri. Thank you. Om Namah Shivaya.

ശ്രീവർദ്ധനോ ജഗത് വിമുക്തോ മുക്ത തേജാശ്ച ശ്രീമാൻ ശ്രീവർദ്ധനോ ജഗത്. അഥ ഫലശ്രുതി. ഫലശ്രുതി. യഥാ പ്രധാനം ഭഗവാനിതി ഭക്ത്യാ സ്തുതോ മയാ യന്ന ബ്രഹ്മാദയോ ദേവാ വിദുസ്തത്വേന നർഷയഃ സ്തോതവ്യമർച്യം വന്ദ്യം ച കസ്തോഷ്യതി ജഗത്പതിം ഭക്ത്യാ ത്വേവം പുരസ്കൃത്യ മയാ യജ്ഞപതിർവിഭുഃ തതോഭ്യനുജ്ഞാം സംപ്രാപ്യ സ്തുതോ മതിമതാം വരഃ ശിവമേഭിസ്തു വന്ദേവം നാമഭിപുഷ്ടിവർദ്ധനൈഃ നിത്യയുക്തശുചിർഭക്തഃ പ്രാപ്നോത്യാത്മാനമാത്മനാ ഏതദ്ധി പരമം ബ്രഹ്മ പരം ബ്രഹ്മാധിഗച്ഛതി ഋഷയ.

0: संचित छोने की तो बात ही छोड़ दो, संचित के छोने की तो बात छोड़ दो, प्रारब्ध भी नहीं छू सकता है। जब वो निर्विकल्प समाधि से जग जाता है तभी फिर प्रारब्ध असर करता है। लेकिन वो प्रारब्ध ठीक कैसा है, हम लोग वेदांती लोग प्रारब्ध को इस तरह परिभाषित करते हैं, जैसे कोई बिल्ली उस चूहे को खोजती है और उसको ये पता चलता है चूहे को कि बिल्ली मुझे खोज रही है, और उस बिल्ली से बचने के लिए चूहा कहां जाता है, बिल के अंदर घुस जाता है, पट बिल के अंदर घुस गया। अब बिल्ली बिल के अंदर तो घुस नहीं पाएगी, घुस पाएगी बिल्ली बिल के अंदर घुस नहीं पाएगी तो क्या करेगी, तो वो समझती है बिल्ली, उसी बिल्ली को समझदार बिल्ली कहा जाएगा जो उसी बिल के मुख के पास दृष्टि गाड़कर बैठ जाए। तो वो बिल्ली वहीं बैठी रहेगी चुपचाप, एकदम एक टक त्राटक करते हुए बैठती है, इधर उधर उसकी दृष्टि कहीं नहीं जाएगी। वो जानती है यहां घुसा है चूहा, वो यहीं से निकलेगा, आज नहीं तो कल, कल नहीं तो परसों, कभी न कभी तो निकलेगा यहीं से, बस वहीं बैठी रहेगी। और जैसे उसको बिल्ली का हलचल नहीं होगा, शांत तो एक टक बैठेगी, तो चूहे को भी आभास होगा कि शायद बिल्ली नहीं है। वो जैसे उसके बिल से बाहर निकलता है चूहा, बिल्ली उसको झपट लेती है। प्रारब्ध का ठीक यही उदाहरण है। हालांकि महर्षि पतंजलि ने सूत्र ही बना दिया, हेयम दुखम अनागतम, व्यक्ति को जो गया दुख है उसके बारे में सोचना ही नहीं चाहिए। गया सो गया, तुमने जो दुख भोग ली है उसके बारे में सोचना ही नहीं। लोग तो जो दुख भोग चुके हैं उसी को सोच सोच कर रोते रहते हैं अभी भी, मैंने इतना कष्ट भोगा, मैंने इतना मेहनत किया, मैंने इतना परिश्रम किया, मैंने यूं किया, मैंने त्यों किया, मैंने त्यों किया, इतना कष्ट उठाया, हाँ आज क्या मिला ले। अरे भाई जो दुख उठाया तुमने, गया गया खत्म हो गया है। मां कहती है 10 महीने पेट में ढोया, 5 साल तक मलमूत्र साफ किया, और 15-20 वर्ष तक भात पका के उसको खिलाया, बर्तन मांजे, कपड़े धोए, आज क्या मिला। अरे जो हो गया खत्म हो गया। हे हम दुखम, तुमने जो कुछ भी कष्ट सहन कर ली है, जो कुछ भी कर लिया, वो तो गया खत्म हो गया। अब उसको अभी याद कर करके फिर क्यों आप वर्तमान को दुखी बनाते हो। बोले वर्तमान जो दुख है उसके लिए क्या करें, तो महर्षि पतंजलि कहते हैं वर्तमान के दुख के बारे में भी सोचना ही नहीं। क्यों, वर्तमान दुख जो है वो जल प्रवाह जैसा है, वो प्रवाह में आ गया, दुख आ गया, वो निकल जाएगा। प्रवाह हमेशा रुकती है वहीं। तुम्हें आज दुख आया तो वो दुख तो भोगने के बाद तो खत्म हो गया, निकल गया। फिर कौन से दुख के लिए प्रयत्न करनी चाहिए हटाने के लिए, बोले अनागतम। आना निश्चित है, ध्यान देना।
1: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of shaivam.org radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periya Puranam lectures in Tamil will be broadcast on Shivatattvam. programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
1: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: ഇവിടെ എന്താണ്? രണ്ട് വസ്തുക്കളുണ്ട്, കണ്ണാടിയുണ്ട്, അതിനെ ഉരസുന്നതിനുള്ള പൗഡറുണ്ട്, ഉരസാൻ ഒരാളുണ്ട്. അപ്പോൾ ഉരസുമ്പോൾ അതിൽ ക്രിയ സംഭവിക്കുന്നു, പ്രവൃത്തി സംഭവിക്കുന്നു. അപ്പോൾ അത് തെളിഞ്ഞു വരുന്നു. ഇവിടെ ഏകമായിരിക്കുന്ന ആത്മാവിൽ എന്ത് ക്രിയ സംഭവിക്കും? അത് നിഷ്ക്രിയമാണ്, ക്രിയാരഹിതമാണ്, ചലനരഹിതമാണ് ആത്മാവ്. ഒരു വസ്തുവിൽ ചലനം വരുന്ന എന്തിനു വേണ്ടിയാണ് ചലനം വേണ്ടി വരുന്നത്? സംയോഗം അല്ലെങ്കിൽ വിയോഗം. അതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നത് വിയോഗം, മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന സംയോഗം. അപ്പൊ സംയോഗത്തിനും വിയോഗത്തിനുമായിട്ടാണ് ഒരു വസ്തുവിൽ ക്രിയ ആവശ്യമായി വരുന്നത്, ഒരിടത്തു നിന്ന് മാറുന്നതിന് അല്ലെങ്കിൽ വേറൊരിടത്ത് എത്തിച്ചേരുന്നതിന്. അപ്പൊ ക്രിയയുടെ ഫലമായി ഒരു വസ്തു സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് സംയോഗം വിയോഗം. അണുവിലായാലും ശരി, എവിടെയെങ്കിലും ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സ്ഥാനഭ്രംശം വരുന്നു. ആ സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സ്ഥലത്ത് നിന്നുള്ള വിയോഗം അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്കുള്ള എത്തിച്ചേരൽ. ആത്മാവിൽ ക്രിയ ഇരിക്കത്തില്ല, എന്തുകൊണ്ട്? ആത്മാവ് സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിരിക്കുമ്പോൾ അതിന് പോകുന്നതിന് ദേശമില്ല, ഒരു സ്ഥലത്ത് നിന്ന് മാറാൻ കഴിയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലമില്ല, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് അതിന് എത്തിച്ചേരേണ്ട കാര്യമില്ല. കാരണം ആത്മാവിൽ നിന്ന് അന്യമായി എത്തിച്ചേരാൻ ഒരു സ്ഥലമില്ല. ദേശകാലങ്ങളെല്ലാം എന്താണ്? അതിൽ കൽപ്പിതമാണ്, അതിന്റെ കാര്യമാണ്. അതിനെ ആശ്രയിച്ചല്ല മറ്റു വസ്തുക്കളെപ്പോലെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ക്രിയയുടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ക്രിയ ആശ്രയിത്വ അനുപത്തി, ആത്മാവിൽ ക്രിയ ഉണ്ട് എന്നുള്ളതിന് യാതൊരു യുക്തിയുമില്ല. എന്തുകൊണ്ട്? ആത്മാവ് വിഭുവാണ്, സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായ ഒന്നിൽ ക്രിയയുടെ ആവശ്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല, അതിൽ ക്രിയ നിലനിൽക്കത്തില്ല എന്നർത്ഥം. മാത്രമല്ല, എന്താണ്? യഥാശ്രയ ക്രിയ തം അവികുർവതി നൈവ ആത്മാനം ലഭതേ. യഥാശ്രയ ക്രിയ, ഒരു വസ്തുവിൽ ക്രിയ ഉണ്ടാവുകയാണെങ്കിൽ തം അവികുർവതി, അതിനെ വികാരപ്പെടുത്താതെ അതിൽ പരിണാമങ്ങൾ ഉണ്ടാക്കാതെ നൈവ ആത്മാനം ലഭതേ, അതുണ്ടാകുന്നില്ല. നൈവ ആത്മാനം ലഭതേ, അതിന് സ്ഥിതി ഉണ്ടാകുന്നില്ല, അതുണ്ടാകുന്നില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു വസ്തുവിൽ ക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തുവിന് ഒരു വികാരം ഉണ്ടാക്കാതെ ആ ക്രിയ അതിൽ നിലനിൽക്കത്തില്ല, ക്രിയ അവിടെ ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ ഒരു ക്രിയ ഉണ്ടാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവിനെ അത് വികാരപ്പെടുത്തും, ആത്മാവിൽ അത് വികാരം ഉണ്ടാക്കും. പക്ഷെ ആത്മാവ് നിർവികാരിയാണ്, അതിൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും ഇല്ല, ഒരു തരത്തിലുള്ള പരിണാമങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും ക്രിയ ഉണ്ടാകത്തില്ല എന്നർത്ഥം. യദി ആത്മാ ക്രിയ വിക്രിയേത അനിത്യത്വം ആത്മന പ്രസജ്ജീത, പറയുന്നു ആത്മാവിനും ക്രിയയുണ്ട്, അതിന് വികാരം വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് അനിത്യമാവും. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ക്രിയ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ പ്രവൃത്തി കൊണ്ട് നശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ആത്മാവിൽ എന്തെങ്കിലും പ്രവൃത്തി ക്രിയ ഉണ്ടാകുന്നുവെന്ന് കൽപ്പിച്ചാൽ ആത്മാവും ഈ പ്രാപഞ്ചിക വസ്തുക്കളെ പോലെ അനിത്യമാണെന്ന് വരും ആണ്. ഏതി ആത്മാ ക്രിയ വിക്രിയത, ആത്മാവ് ക്രിയ കൊണ്ട് വികാരപ്പെടുകയാണെങ്കിൽ അനിത്യത്വം ആത്മന പ്രസജ്ജീയത, ആത്മാവും അനിത്യമാണെന്ന് വരും. അവികാര്യോയമുച്യതേ ഇതി ചൈവമാദീനി വാക്യാനി ബാധ്യരൻ. ശ്രുതി എന്ന് പറയുന്ന എന്താണ്? അവികാര്യോയമുച്യതേ, ഇത് വികാര്യമല്ല, വികാരപ്പെടുന്ന ഒന്നല്ല. വികാരപ്പെടണമെങ്കിൽ ക്രിയ ഉണ്ടായിരിക്കണം. ഒരു ക്രിയയ്ക്കും വിധേയമായി വിഷയമായി വികാരപ്പെടുന്ന ഒന്നല്ല എന്ന് പറയുന്നുണ്ട്. അവികാര്യോ അയമുച്യതേ എന്ന് പറയുന്നുണ്ട്. ഇതി ചൈവമാദീനി വാക്യാനി, ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം എന്താണ്? ബാധ്യരൻ, ബാധിക്കപ്പെടും, എല്ലാം അർത്ഥശൂന്യമായി തീരും. സച്ച അനിഷ്ടം, അത് ഇഷ്ടമായൊരു കാര്യമല്ല എന്നർത്ഥം. ആത്മാവ് നശിക്കുന്നു എന്ന് പറയുന്നത് ആർക്കും സമ്മതമായ കാര്യമല്ല. തസ്മാത് ന സ്വാശ്രയ ക്രിയ ആത്മനഃ സംഭവതി. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ക്രിയ എന്നൊന്നും ആത്മാവിനെ സംബന്ധിച്ച് സാധ്യമല്ല. ആത്മാവിൽ ക്രിയയിരിക്കുന്നു എന്ന് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. ആത്മാവിൽ യാതൊരു തരത്തിലുള്ള ക്രിയകളുമില്ല, യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും കർമ്മവും ആത്മാവിനില്ല. തസ്മാത് ന സ്വാശ്രയ ക്രിയ, തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയ ആത്മാവിൽ ഉണ്ടാകത്തില്ല. അന്യ ആശ്രയായാസ്തു ക്രിയായ അവിഷയത്വ ന തയാ ആത്മാ സംസ്ക്രിയതേ. പറയുന്നു, ഇനി ആത്മാവിൽ ക്രിയയൊന്നും വേണ്ട. ഈ ശരീരത്തിലുണ്ടെങ്കിലോ ക്രിയ? ഈ ശരീരത്തിലുള്ള ക്രിയകൾ കൊണ്ട് ആത്മാവിൽ സംസ്കാരം ഉണ്ടാകുന്നു എന്ന് വന്നാലോ? അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മാനസികമായ ക്രിയയാണ് ധ്യാനം, വൃത്തികാരന്റെ മതമനുസരിച്ച്. അപ്പോൾ മാനസികമായ ക്രിയയാകുന്ന ധ്യാനം കൊണ്ട് ആത്മാവിനെ സംസ്കരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാലോ? കാരണം മനസ്സിലിരിക്കുന്നതാണ് ആ ക്രിയ. ധ്യാനം എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു? മനസ്സിൽ. മനസ്സെന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് അന്യമായൊരു വസ്തുവാണ്. ആ മനസ്സിലിരിക്കുന്ന ക്രിയകൾ കൊണ്ട് നമ്മൾ ആത്മാവിനെ സംസ്കരിക്കുകയാണ്, ശുദ്ധമാക്കുകയാണ്, ആത്മാവിന്റെ ദോഷങ്ങളെ വാസനകളെ എല്ലാം ഇല്ലാതാക്കുന്നു എന്നാണ് വൃത്തികാരൻ പറയുന്നു. പറയുന്നു, അതും ഒരിക്കലും സാധ്യമല്ല. അന്യ ആശ്രയായാസ്തു ക്രിയായാഹ, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയയുടെ അവിഷയത്വം അത്, ആത്മാവ് ഒരിക്കലും അതിന് വിഷയമാകത്തില്ല. മറ്റ് ശരീരത്തിലോ മനസ്സിലോ ഇരിക്കുന്ന ക്രിയയുടെ ഫലം ഒരിക്കലും ആത്മാവിൽ വരത്തില്ല. ഇന്ന തയാ ആത്മാ സംസ്കരിയതി, ഇതൊന്നും കൊണ്ട് ആത്മാവിനെ ഒരിക്കലും സംസ്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് സമാനം പറയുന്നു, അങ്ങനെയല്ലല്ലോ നനു ദേഹ ആശ്രയ സ്നാന ആചമന യജ്ഞോപവീതാദിക്കയ ക്രിയയ ദേഹി സംസ്ക്രിയമാണോ ദൃഷ്ട. പറയുന്നു, ദേഹത്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് സ്നാനം, കുളിക്കുക, ആചമനം, യജ്ഞോപവീതം തുടങ്ങി. ആചമനം ചെയ്യുക, ജലമെടുത്ത് അതിന്റെ വിധിപ്രകാരം ജലമെടുത്ത് കുടിക്കുക, അതാണ് ആചമനം. യജ്ഞോപവീതം ധരിക്കുക, ഉപനയനത്തിന്റെയും മറ്റും ഭാഗമായിട്ട് ഇത്തരം ക്രിയകളെല്ലാം നടക്കുന്നുണ്ടല്ലോ. സ്നാന ആചമന യജ്ഞോപവീതാദികയ ക്രിയ, ഇതെല്ലാം ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടി ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്നതാണല്ലോ ഈ ക്രിയകളെല്ലാം. ഇതെല്ലാം നടക്കുന്നവിടെ വെള്ളമെടുത്ത് കുടിക്കുന്നത് കൈകൊണ്ട്, വായുകൊണ്ട് കുടിക്കുന്നത് ശരീരത്തിലാണ് നടക്കുന്നത്. സ്നാനം ശരീരത്തിൽ നടക്കുന്നു, യജ്ഞോപവീതം ശരീരത്തിലാണ് കൂണുന്നൂൽ ധരിക്കുന്നത്. ഈ പ്രവൃത്തികളെല്ലാം കൊണ്ട് എന്താണ്? ദേഹി സംസ്ക്രിയമാണോ ദൃഷ്ട, ആത്മാവിന് സംസ്കാരം ഉണ്ടാകുന്നതായി ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നുവല്ലോ. ജീവന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ആത്മാവിനെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത് എന്നാണ്. ദൃഷ്ട എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ, സ്മൃതികളിലും മറ്റും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. സംസ്കാരമെന്നും പറയുന്നുണ്ട്, ഷോഡശ സംസ്കാരം എന്നും മറ്റും പറയുന്നുണ്ട്. ഈ സംസ്കാരങ്ങളെല്ലാം ഇതിനു വേണ്ടി ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ് സ്നാനാദികളെല്ലാം വരുന്നത്. സ്മൃതികളിൽ അങ്ങനെ പറയുമ്പോൾ ഇത്തരം ബാഹ്യക്രിയകൾ കൊണ്ട് ആത്മാവിന് സംസ്കാരം ഉണ്ടാകത്തില്ല എന്നിങ്ങനെ പറയുന്നു. പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. അതും ശരിയല്ല. എന്തുകൊണ്ട്? ദേഹാദി സംഹതസീവ അവിദ്യ അവിദ്യാഗ്രഹീതസ്യ ആത്മന സംസ്ക്രിയമാണ്. പറയുന്നു, ഈ ക്രിയകളൊന്നും കൊണ്ട് ആ പരമാത്മാവിൽ കൂടസ്ഥ ചൈതന്യത്തിൽ, ഈ ശരീരത്തിന് സാക്ഷിയായിരിക്കുന്ന ആത്മചൈതന്യത്തിൽ ഒരു സംസ്കാരവും സംഭവിക്കുന്നില്ല. പിന്നെ ആർക്കാണ്? ദേഹാദി സംഹതസ്യ, ദേഹാദികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന, ദേഹം, മനസ്സ്, ഇന്ദ്രിയം ഇവയോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്ന അവിദ്യാഗ്രഹീതസ്യ ആത്മന, അവിദ്യ കൊണ്ട് ധരിച്ചിരിക്കുന്ന ആത്മാവ്, ജീവഭാവം എന്നാണ്. അവിദ്യ കൊണ്ട് ഇതാണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുന്നു ആ ആത്മാവ്, ജീവൻ, അതിനാണ് സംസ്ക്രിയമാണത്വം, അതിനാണ് സംസ്കാരം സംഭവിക്കുന്നത്, അല്ലാതെ ആത്മാവിനല്ല എന്നർത്ഥം. അതായത് അഹം എന്നുള്ള രീതിയിൽ ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആ ജീവബോധം, ആ ജീവഭാവം, ആ ജീവഭാവത്തിനാണ് ഈ സംസ്കാരങ്ങളെല്ലാം വരുന്നത്. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നത് എന്താണ്? പ്രത്യക്ഷം ഹി സ്നാന ആചമനാദേർ ദേഹസമവായിത്വം. പ്രത്യക്ഷമായി നമ്മൾ കാണുന്നുണ്ട്, സ്നാനം ചെയ്യുക, കുളിക്കുക, ആചമനം ചെയ്യുക, ഉപനയനം ധരിക്കുക, ഇതെല്ലാം എന്താണ്? ദേഹസമവായിയാണ്, ദേഹസംബന്ധിയാണ്. അപ്പൊ ദേഹത്തിൽ ഇതെല്ലാം കൊണ്ട് ശുദ്ധി വരുന്നു. ഈ ദേഹത്തോട് അഭിമാനിക്കുന്ന ആ ജീവൻ അപ്പോൾ കരുതുന്നു എന്താണ്? ഞാൻ ശുദ്ധനായി എന്ന് കരുതുന്നു. ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കുമ്പോൾ എന്ത് കരുതുന്നു? ദേഹത്തിൽ അഭിമാനിക്കുന്ന ജീവൻ പറയുന്നു, ഞാൻ കുളിച്ചു എന്ന് പറയുന്നു. അപ്പൊ ആത്മാവല്ല അവിടെ കുളിക്കുന്നത്, ആത്മാവിൽ കുളിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ശുദ്ധി ഉണ്ടാകുന്നില്ല എന്നർത്ഥം. തയാ ദേഹ ആശ്രയ തസ്സംഹതയേവ கச்சித் அவித்யா ஆத்மத்வேன பரிகிரகீத சம்ஸ்கிரியதே இது யுக்தம். தயா தேகாசிரய பரையும் நீ சுத்தி கிரியைகள் எல்லாம் தேகத்திலான நடக்கணும் அல்லது மனசில் நடக்கணும்னு பயம் தம்ஹதேவ ஆ தேகத்தோடு கூடிச்சேர்ந்திருக்கிறவன் தம்ஹதனாயவன் ஆ தேகத்தோடு கூடிச்சேர்ந்திருக்கிறவன் கஷ்டித் கஷ்டித் அவித்யா ஆத்மத்வேன பரிகிரஹீத என்னாணு அவித்ய கொண்டு இதெல்லாம் ஆத்மாவாணு கிரகிச்சிருக்கிறவன் தேகம் உள்பட உள்ளதான ஆத்மாவ் என்று கரிச்சிருக்கிறவன் என்ன செய்யுது சம்ஸ்கிரியதே அவன் സംസ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ദേഹത്തെ ആത്മാവാണെന്ന് ധരിച്ചിരിക്കുന്നവൻ ദേഹത്തെ ശുദ്ധിയാകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലാതെ ആത്മാവിന് ഇതുകൊണ്ടൊന്നും ശുദ്ധി ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ സ്മൃതികളെല്ലാം നിർദ്ദേശിക്കുന്ന ആ ശുദ്ധി ആത്മാവിന്റെ ശുദ്ധിയല്ല, ദേഹാഭിമാനിയുടെ ശുദ്ധിയാണ്, അല്ല ജീവന്റെ ശുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. യഥാ ദേഹാശ്രയ ചികിത്സാ നിമിത്തേന ധാതു സാമ്യേന തത്സംഹദസ്യ തദ്ഭിമാനിന ആരോഗ്യഫലം അഹം അരോഗൈരി എത്ര ബുദ്ധിരുത്പദ്യതേ ഏവം സ്നാന ആചമന യജ്ഞോപവീതാദിന അഹം ശുദ്ധ സംസ്കൃത ഇതി എത്ര ബുദ്ധിരുത്പദ്യതേ സ സംസ്കൃതി. അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. യഥ ദേഹാശ്രയ ചികിത്സാ നിമിത്തേന ചികിത്സിക്കുന്ന ദേഹത്തിനാണ്, ശരീരത്തിനും മനസ്സിനും എല്ലാം ചികിത്സ വരും. എന്തുകൊണ്ട്? രോഗം വന്നതുകൊണ്ട്. രോഗം എങ്ങനെ വരുന്നു? ധാതു വൈഷമ്യം കൊണ്ട്. വാദം കഫം പിത്തം ഇതാണ് മൂന്ന് ധാതുക്കൾ. ഈ ധാതുക്കളിൽ വൈഷമ്യം വരുമ്പോൾ എന്ത് വരുന്നു? ചികിത്സിക്കുന്നു. അതാണ് ദേഹാശ്രയ ചികിത്സാ നിമിത്തേന. ദേഹത്തെ ശരീരവും മനസ്സും എല്ലാം ദേഹമാണ്. ഈ ദേഹത്തെ ആശ്രയിച്ച് ചികിത്സിക്കുന്നു. ആ ചികിത്സാ നിമിത്തമായിട്ട് എന്ത് ചെയ്തു? ധാതു സാമ്യേന ധാതു സാമ്യം വരുന്നു. തസംഹദസ്യ പറയുന്നു, ഈ ദേഹത്തോട് കൂടിച്ചേർന്നിരിക്കുന്ന ശരീരാഭിമാനിക്ക് തത് അഭിമാനിന ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നവന് ആരോഗ്യഫലം, അവന് ആരോഗ്യം, ആ ചികിത്സയുടെ ഫലമായി ആരോഗ്യം കിട്ടുന്നു. ആർക്ക്? ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നവന് ആരോഗ്യം കിട്ടുന്നു. കാരണം രോഗം വന്നത് ആത്മാവിനല്ല, ശരീരത്തിനാണ്. പക്ഷേ താൻ എന്താണ്? ആ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു, അധ്യസിച്ചിരിക്കുന്നു, അതുകൊണ്ട് താൻ രോഗിയാണ് എന്ന് കരുതുന്നു. അങ്ങനെ ഇരിക്കുന്നവന് ചികിത്സ ചെയ്ത് ശരീരത്തിൽ ധാതുസാമ്യം വരുമ്പോൾ ആരോഗ്യം ഉണ്ടാകുന്നു, രോഗം ഇല്ലാതാകുന്നു. അത് അനുഭവിക്കുന്നു അയാൾ. അഹം അരോഗൈരി ഞാൻ രോഗമില്ലാത്തവനാണ് എന്ന് എത്ര ബുദ്ധിരുത്പദ്യതേ അവിടെ ബുദ്ധി ഉണ്ടാകുന്നു. ഈ ശരീരത്തിൽ ബോധം ഉണ്ടാകുന്നു, ശരീരത്തിൽ രോഗമില്ലാതെ വരുന്നു. അപ്പൊ ശരീരത്തിൽ ബോധം ഉണ്ടാകുന്നു. അഹം അരോഗ ഞാൻ രോഗമില്ലാത്തവനാണ്. അപ്പൊ രോഗം ഉണ്ടായതും ശരീരത്തിനാണ്, രോഗമില്ലാതായതും ശരീരത്തിനാണ്, ആത്മാവിനല്ല എന്നർത്ഥം. ഇതുപോലെയാണ് ഏവം സ്നാന ആചമന യജ്ഞോപവീതാദിന സ്നാനം ആചമനം യജ്ഞോപവീതം കൊണ്ട് അഹം ശുദ്ധ സ്നാനം കൊണ്ട് ഞാൻ ശുദ്ധനായി സംസ്കൃത യജ്ഞോപവീതം കൊണ്ട് ഞാൻ സംസ്കരിക്കപ്പെട്ടു. ഇത് എത്ര ബുദ്ധിരുത്പദ്യതേ അങ്ങനെ ആർക്കാണോ ബുദ്ധി ഉണ്ടാകുന്നത് ശരീരാഭിമാനിക്ക് സസംസ്കൃതിയതേ ആ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് സംസ്കരിക്കപ്പെടുന്നത്, അല്ലാതെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന പ്രത്യേക ആത്മാവല്ല. ശരീരത്തിൽ ആന്തരികമായിരിക്കുന്ന ആത്മാവിന് ശുദ്ധിയും സംസ്കാരവും യജ്ഞോപവീതാദി സംസ്കാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. സച്ച ദേഹേന സംഹത ഏവ ആരാണോ ഞാൻ സംസ്കരിക്കപ്പെട്ടു യജ്ഞോപവീതം കൊണ്ട് ഞാൻ കുളിച്ചത് കൊണ്ട് ശുദ്ധനായി എന്ന് കരുതുന്ന ആരാണ്? സച്ച ദേഹേന സംഹത ഏവ ഈ ദേഹവുമായിട്ട് സംഹതം കൂടിച്ചേർന്നിരിക്കുന്നവനാണ്. തേനേവ ഹി അഹം കർത്ര അഹം പ്രത്യയ വിഷയേന പ്രത്യയിന സർവാ ക്രിയാ നിർവർത്തിയന്തേ തേനൈവ ഹി അഹം കർത്ര അഹം എന്ന് അഹങ്കരിക്കുന്നവൻ അവനാണ് അഹം കർത്ര. അഹംകർത്തൃ എന്ന് പറയുന്നതിന്റെ തൃതീയാണ് അഹംകർത്ര. അഹം എന്ന് അഹങ്കരിക്കുന്നവൻ ഈ ശരീരത്തിൽ അഹങ്കരിക്കുന്നവൻ ശരീരത്തിൽ അഹം എന്നുള്ള ബോധമുള്ളവൻ പ്രത്യയിന പ്രത്യയമുള്ളവൻ ഞാൻ അഹങ്കരിക്കുന്നു ഞാൻ എന്ന് ബോധമുള്ളവൻ പ്രത്യയം ബോധം പ്രത്യയ ബോധമുള്ളവൻ പ്രത്യയിന തൃതീയൻ അഹങ്കരിക്കുന്ന പ്രത്യയ ഞാൻ എന്നുള്ള ബോധമുള്ളവൻ അവനെന്താണ് അഹം പ്രത്യയ വിഷയേണ അഹം എന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്നവൻ അഹമെന്ന് നമ്മൾ ആരെയാണോ അറിയുന്നത് ഞാൻ എന്നാരെയാണോ അറിയുന്നത് തേനൈവ അവൻ എന്നർത്ഥം. അപ്പൊ തേന എന്നുള്ളതിന്റെ വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഹം കർത്ര അഹം പ്രത്യയ വിഷയേണ പ്രത്യീന ഞാൻ എന്ന് ആരെയാണോ അറിയുന്നത്, ആരാണോ ഞാൻ എന്ന് അഹങ്കരിക്കുന്നത്, ആർക്കാണോ ഈ ഞാൻ എന്നുള്ള ബോധം ഉള്ളത്, അവൻ എന്ത് ചെയ്യുന്നു, സർവക്രിയ നിർവൃത്തിയന്റെ, സർവക്രിയകളും അവനാണ് ചെയ്യുന്നത് എന്നർത്ഥം. ആത്മാവല്ല, അഹംബോധമുള്ളവനാണ് അഹങ്കരിക്കുന്നത്. അവനാണ് സർവപ്രവൃത്തികളും ചെയ്യുന്നത്, അവനാണ് സ്നാനം ആചമനം യജ്ഞോപവീതമെല്ലാം. അത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇതിനൊന്നും ആത്മാവുമായി യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് ആ തരത്തിലും മോക്ഷം സംസ്കാരിയുമല്ല, ആത്മാവിനെ സംസ്കരിക്കുന്നില്ല ആരും എന്നാണ്. തദ്ഫലം ച സ ഏവ അശ്നാദി, ഈ ശുദ്ധിയുടെ സ്നാനത്തിന്റെ ഫലം, സംസ്കാരത്തിന്റെ ഫലം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സ ഏവ അഹങ്കരിക്കുന്നവൻ, ആ ജീവൻ തന്നെ അശ്നാദി അനുഭവിക്കുന്നു എന്നാണ്. അല്ല ആത്മാവല്ല എന്നാണ്. അപ്പോൾ ആത്മാവിൽ ഒരു സംസ്കാരമില്ല. ഷോഡശ സംസ്കാരങ്ങളെല്ലാം വിധിച്ചിരിക്കുന്ന ആർക്ക്, ഈ ശരീര അഭിമാനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആത്മാവിന് വേണ്ടി സംസ്കാരങ്ങളൊന്നും വിധിച്ചിട്ടില്ല എന്നത്. അതെങ്ങനെ അറിയാം? അതിന് ശ്രുതി എന്ന കാര്യം പറയുന്നുണ്ട്. എന്താണോ, തയോരന്യഹ വിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിചാകശീതി ഇനി മന്ത്രവർണ. ഇക്കാര്യം ശ്രുതിയിൽ വളരെ വ്യക്തമായി പറയുന്നു. ഒരു വൃക്ഷത്തിൽ സമാനം വൃക്ഷ പരിഷസ്വജാതേ, ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു എന്നർത്ഥം. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് പക്ഷികളുണ്ട് എന്നാണ്. അത് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. ദ്വാ സുപർണ സയുഖ സയ സജായ എന്ന് തുടങ്ങുന്ന മന്ത്രം, അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യ വിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിജാകശി എന്ന് പറയുന്ന മന്ത്രത്തെയാണ് ഇവിടെ പറയുന്നത്. ഒരേ ഒരു വൃക്ഷം കാണുന്നുണ്ട്, ഈ ശരീരമാണ് ആ വൃക്ഷം. ആ വൃക്ഷത്തിൽ രണ്ട് പക്ഷികളിരിക്കുന്നു. തയോഹോ അന്യഹ, ആ രണ്ട് പക്ഷികളിൽ ഒരുവൻ. വിപ്പലം സ്വാദു അത്തി എന്നാണ്. വിപ്പലം കർമ്മഫലം, കർമ്മഫലം ആയിരിക്കുന്ന എന്താണ്, സുഖദുഃഖങ്ങൾ. അത് സ്വാദു അത്തി, അതിൽ സുഖത്തെ സുഖത്തെ സ്വാദോടെ ഭക്ഷിക്കുന്നു. ഇവിടെ സുഖത്തെ ഉദ്ദേശിച്ച് പറയുന്നു, ആ കർമ്മഫലമായി വരുന്ന സുഖത്തെ അവൻ സ്വാദോടെ ഭക്ഷിക്കുന്നു. അത് ഒരു പക്ഷി. അന്യഹ, ഇനി മറ്റൊരു പക്ഷിയുണ്ട് അതേ വൃക്ഷത്തിൽ തന്നെ. അനശ്നൻ, ഒന്നും ഭക്ഷിക്കുന്നില്ല. അഭിചാകശീതി, അവനെന്ത് ചെയ്യുന്നു, ദ്രഷ്ടാവായിരിക്കുന്നു. ഈ മറ്റു പക്ഷി ഭക്ഷിക്കുന്നത് കണ്ട്, മറ്റു പക്ഷി കർമ്മഫലത്തെ അനുഭവിക്കുന്ന കണ്ടുകൊണ്ട് അവനിരിക്കുന്നു. അഭിചാകശീതി എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു. അവൻ ഈ ദുഃഖങ്ങളൊന്നും സ്പർശിക്കുന്നില്ല എന്നാണ്. ശോഭിക്കുന്നു അവൻ എന്നർത്ഥം. എന്നുവെച്ചാൽ അവൻ ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല എന്നർത്ഥം. അതാരാണ് ഈ ഒരു വൃക്ഷത്തിലിരിക്കുന്ന രണ്ടു പക്ഷി? കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആര്? ജീവൻ. ഈ ശരീരത്തിൽ അഭിമാനിച്ച് അഹം അഹം എന്നിങ്ങനെ ഞാൻ ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ജീവനാണ് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത്. അസ്മാ ജീവസാക്ഷി, ആ പ്രത്യേക ആത്മാവ് അത് ഈ ഫലത്തെ അനുഭവിക്കാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നു. അപ്പൊ ഈ വൃക്ഷമാകുന്ന ശരീരത്തിൽ തന്നെ ഈ രണ്ട് പക്ഷികളും ഇരിക്കുന്നു. ഒന്ന് ജീവഭാവത്തിലിരിക്കുന്നു, ഒന്ന് തന്നെ അത് തന്നെ സാക്ഷിഭാവത്തിലിരിക്കുന്നു. ഒന്ന് തന്നെ രണ്ട് പക്ഷികളുടെ രൂപത്തിൽ ഇരിക്കുകയാണ്. അജീവഭാവത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. അതിനാണ് ശുദ്ധി വരുന്നത്, അശുദ്ധി വരുന്നത്, സംസ്കാരം വരുന്നത്, സംസ്കാരഹീനത വരുന്നത്, എല്ലാം ജീവനാണ്. അതേസമയം അവിടെ തന്നെ ഇരിക്കുന്ന ആ ജീവസാക്ഷി പ്രത്യേകാത്മാവ് അത് സുഖദുഃഖങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാതെ ഇതിനെല്ലാം സാക്ഷിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മന്ത്രവർണ, ഈ മന്ത്രഭാഗത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. അത് തന്നെ കഠോപനിഷത്തിലും പറയുന്നു, ആത്മീന്ദ്രിയ മനോയുക്തം ഭോക്ത ഇത്യാഹുർ മനീഷിന. ആത്മാ ഇന്ദ്രിയ മനോയുക്തം, ആത്മാ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനോടെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഭോക്ത എന്നാണ്. ആത്മാവ്, അതായത് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ഈ മൂന്നിനോടും കൂടിച്ചേർന്നിരിക്കുന്ന ചൈതന്യം അതെന്താണ്? ഭോക്ത ഇത്യാഹുർ മനീഷിന, വിവേകിന എന്ന് വിവേകികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ഈ സംസാരം ബന്ധമോക്ഷങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ ഭോക്താവാണ്, ഈ ജീവനാണ് എന്നർത്ഥം. ശരീരാഭിമാനിയാണ്, ശരീരത്തോടും മനസ്സിനോടും ബുദ്ധിയോടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടെന്താണ്? സംസ്കാരിയമല്ല മോക്ഷം. ഇതിനെ സംസ്കരിച്ചാൽ മോക്ഷം ഉണ്ടാകത്തില്ല എന്നർത്ഥം. തഥാ, അതുപോലെ എന്താണ് ചേതാശ്വതരോപനിഷത്തിൽ പറയുന്നുണ്ട്, ஏகோ தேவஹ சர்வபூதேஷு கூடஹ சர்வவ்யாபி சர்வபூதாந்தராத்மா கர்மாத்யச்ச சர்வபூதாதிவாசஹ சாட்சி சேதா கேவலோ நிர்குணஸ்த இதி என்னும் பரையனும். என்னும் ஏகோ தேவஹ, ஒரே ஒரு தேவன், ஆ பரமாத்மாவு ஏகனாயிருக்கின்ற ஆ தேவன், ஆ பரமாத்மாவு சர்வபூதேஷு கூடஹ சர்வபூதங்களிலும் சர்வபிராணிகளிலும் ஹிருதயத்தில் ஸ்திதி ചെയ്യുന്നു, கூடமாய் ஸ்திதி ചെയ്യുന്നു. கூடமாய் ஸ்திதி ചെയ്യുന്നു ஒளிச்சிருக்கணும் அர்த்தம். ஆத்மாவ் சர்வ பிராணிகளுடையும் ஹிருதயத்தில் ஒளிஞ்சிருக்கணும் என்ன. எந்தோண்டு ஒளிஞ்சிருக்கணும் பயணம். நாஹம் பிரகாஷ சர்வச யோகமாய சமாவிரத என்று பரஞ்சிருக்கணும் கீதையில். நாஹம் பிரகாஷ சர்வசிய, அது ஒளிஞ்சிருக்கணும் பண்ணா எல்லாருக்கும் அது பிரகாசிக்கல என்ன. நாஹம் பிரகாஷ சர்வசிய யோகமாய சமாவிரத, எந்த யோகமாயால் எந்த தன்னை ஐஸ்வர்யமாயிருக்கிற மாயா, யோகம் ஐஸ்வர்யம், யோகமாய ஐஸ்வர்யமாயிருக்கிற மாயா. மாய என்ன பறையுது ஈஸ்வரனை பந்திக்கிறதெல்லாம் மறைச்சு ஈஸ்வரன்டே ஐஸ்வர்யமான. ஆ ஈஸ்வரன்டே ஐஸ்வர்யமாயிருக்கிற மாயால் சமாவிருதனாயிருக்கணும், சுற்றப்பட்டிருக்கணும். ஆறு அயம் மூடஹா பறையுது மூடன்மார், ஓரோ மூடன்மாரும் மோஹிதன், மூடன் என்று மோஹிதன், மோஹிதன் என்று விவேகம் நஷ்டப்பட்டவன், ஆத்மபோதம் நஷ்டப்பட்டவன், அவனான மூடன். ஓரோ மூடன்மாரும் வந்துட்டு ஓரோ ஜீவன்மாரும் மோஹிதன்மாராயிருக்கணும். மூடோயம் நாபிஜானாதி, ஈ பிரத்யமாய் காணும் ஈ ஜீவலோகத்து காணும் ஓரோ ஜீவன்மாரும் எந்தான ந அபிஜானாதி என்ன அபி பிரத்யக் அந்தராத்மாவாய் ந ஜானாதி அறியல, தன் சுரூபமாய் தன் அந்தராத்மாவாய் பிரத்யமாய் அறியல. நாஹம் பிரகாஷ சர்வசிய யோகமாய சமாவிரத மூடோயம் நாபிஜானாதி மாம் ஏபிய பரம் அபியம், மாம் என்னே பரையும் எங்கே ஏபிய பரம், இதனெல்லாம் பரமாயிருக்கிற நாசரஹிதமாயிருக்கிற நசிச்சு கொண்டிருக்கிற இதனெல்லாம் உபரி நசிக்காத்த சுவாவத்தோடு கூடியிருக்கிற என்ன ஈ மூடன்மார் அறியலாம். எந்தோண்டு யோகமாய சமாவிரதனாயிருக்கணும், அதான் இவட பரஞ்சிருக்கிற கூடஹ என்ன. இப்ப சர்வ பிராணிகளுடையும் ஹிருதய தேசத்து கூடனாயிருக்கணும், ஒளிஞ்சிருக்கணும் ஈ பரமாத்மாவ். மூடன்மார் அதனை அறியல, பாஹ்யமாய் ஈஸ்வரன் அன்வேஷிக்கணும், ஆராதிக்கணும், பூஜிக்கணும், அதான மூடத்துவம் என்ன பரையுது.
1: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.